ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 31, കൊലവർഷം 1201, മിഥുനം 7, 2026 ജൂൺ 21 തീയതി ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില.
2: ഹായ്, സുഖമാണോ? ഓ, ഇങ്ങനെ അങ്ങ് പോകുന്നു. രണ്ട് സുഹൃത്തുക്കൾ പല നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ആദ്യം ചോദിക്കുന്നതും അതിനുള്ള ഉത്തരവുമാണിത്. മിക്കവരുടെയും മറുപടി ഇങ്ങനെ തന്നെയായിരിക്കും. സംതൃപ്തമായ ജീവിതം ചുരുക്കം ചിലർക്ക് കണ്ടേക്കും. പണവും പദവിയും പ്രശസ്തിയുമുള്ളവരും ഇല്ലാത്തവരും ഇക്കൂട്ടത്തിലുണ്ടാവും. പലർക്കും ജീവിതത്തിൽ സുഖവും സന്തോഷവും സംതൃപ്തിയുമില്ല. രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പലവിധ സമ്മർദ്ദങ്ങൾ, തിരക്ക്, കുറ്റബോധം, ദുശ്ശീലങ്ങൾ, അങ്ങനെ പലതും സന്തോഷം കെടുത്തുന്നു. ഇതിനെങ്ങനെ മാറ്റം വരുത്താം? വഴിയുണ്ട്. ശീലിച്ചുപോയ ജീവിതരീതി ഒന്ന് മാറ്റണം. പുതുവർഷത്തിലോ പിറന്നാൾ ദിനത്തിലോ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. ഒന്നു രണ്ടു ദിവസം അത് നടപ്പിലാക്കിയെന്നും വരും. പിന്നീട് അങ്ങോട്ടോ വീണ്ടും പഴയപടി തന്നെ. ശീലങ്ങൾ ഏതുമാകട്ടെ, അവ മാറ്റാനാകും. അതിനു വേണ്ടത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള തീരുമാനങ്ങളാണ്. മാറ്റത്തിന് മാനസികമായി തയ്യാറെടുക്കുക. തീരുമാനങ്ങളെ ആയാസമില്ലാതെ കയറാൻ കഴിയുന്ന കൊച്ചു കൊച്ചു പടികളാക്കുക. ഓരോ ഘട്ടത്തിലും അവലോകനം നടത്തുക. നാളെ നാളെ എന്ന് നീട്ടിവെക്കാതെ ഉടൻ തുടങ്ങുക. പ്രചോദനത്തിനു വേണ്ടി കാത്തു നിൽക്കരുത്. പ്രവൃത്തി ആദ്യം നടക്കട്ടെ. ചിട്ടയുണ്ടെങ്കിൽ തീരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അധിക പ്രശ്നങ്ങളും. അപ്പോൾ കാറും കോളുമകന്ന കടൽ പോലെ ജീവിതം ശാന്തമാകും. ജീവിത ചിട്ട ശരീരത്തിലെ പേശി പോലെയാണ്. പരിശീലിക്കും തോറും ശക്തി കൂടും, ഇല്ലെങ്കിൽ കുറയും. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ കടിഞ്ഞാൺ മനസ്സിന്റെ കയ്യിലാണെന്നാണ്. സമ്മർദ്ദം മനസ്സിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അതിനെ മറികടക്കേണ്ടതും മനസ്സുകൊണ്ടാവണം. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നതും സമ്മർദ്ദം ഇല്ലാതാക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതും ഒഴിവാക്കുക. സമ്മർദ്ദമുണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പുനഃക്രമീകരിച്ച് കാര്യങ്ങൾ അവധാനതയോടെ ചെയ്യുക. മറ്റുള്ളവരോട് ക്ഷമിക്കാനും ചിരിക്കാനും ശ്രമിക്കുക. ഉറക്കവും ഉണരലും ആദ്യം കൃത്യമാക്കാം. പതിവായി ഒരേ സമയത്ത് ആവശ്യത്തിനു മാത്രം ഉറങ്ങുക. കഴിവതും പുലർച്ചെ എഴുന്നേൽക്കുക. സൂര്യോദയത്തിന് 7.5 മുൻപുള്ള ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നതാണ് അഭികാമ്യം. ഈ സമയത്ത് പ്രകൃതിയുടെ തമോഗുണം അകലുകയും സത്വഗുണം ഉദിക്കുകയും ചെയ്യുന്നു. പ്രകൃതി ശാന്തതയും നിർമ്മലതയും കൈവരിക്കുന്നു. മനസ്സിനെയും ചിന്തയെയും നിയന്ത്രിക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുക. അപ്പോൾ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ഊർജവും ദിവസം മുഴുവൻ അനുഭവിച്ചറിയാനാവും. ഞാൻ നല്ലവനാണ്, നല്ലവളാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, ആഗ്രഹിച്ചത് നടപ്പാക്കാൻ കഴിവുള്ളയാളാണ്, പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടാൻ കഴിയും, മറികടക്കാനാവും. ഇത്തരം സ്വയം ഉറപ്പിക്കലിലൂടെ ഉള്ളിലുള്ള നമ്മെ മാറ്റിമറിക്കാനാവും. ആയുസ്സിനും ആരോഗ്യത്തിനും ശുഭചിന്ത സന്തോഷം കൊണ്ടുവരും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പ്രപഞ്ചം മുഴുവൻ നമ്മുടെ സഹായത്തിനെത്തിയതായി തോന്നും. മനസ്സിനെ കയ്യിലെടുക്കുമ്പോൾ ശരീരവും ആരോഗ്യപൂർണമാവും. ആരോഗ്യമുള്ളവരും ശുഭജീവിതം നയിക്കുന്നവരുമായിരിക്കുന്നതിനേക്കാൾ മറ്റൊരാനന്ദമുണ്ടോ?
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിലെ ചടങ്ങിൽ INS ധുനഗിരി, INS സൻ ശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. കവിയും സാഹിത്യകാരനുമായ P നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനിക്ക് ജയം. ഐവറി കോസ്റ്റിനെ 1-2 ജർമ്മനി പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി, പുനലൂർ ബാലൻ എഴുതിയ ഉണർന്നിരിക്ക നീ എന്ന കവിത ആലാപനം അഞ്ജന സി കെ. 6:15 അർച്ചന, 6:30 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി, 7:35 മോഡേൺ ITI FM ഡയറി, രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം ശ്രോതാക്കൾ പ്രതികരിക്കുന്നു, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:35 മലയാളത്തിൽ വാർത്തകൾ, 8:45 ഭക്തിഗാനങ്ങൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കെളിക്കൂട്ടം, വയാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 11:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം, കൈതപ്പുറം യേശുദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ചില മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, ആലാപനം രേഷ്മ കെഎസ്, കീബോർഡ് വേണുഗോപാലൻ, 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 മലയൻകെട്ട് അവതരണം P സുനിൽ പണിക്കരും സംഘവും, 12:40 നാടകഗാനങ്ങൾ, 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിംഗ് പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 3:35 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 ഓട്ടൻതുള്ളൽ അവതരണം കലാമണ്ഡലം പ്രഭാകരനും സംഘവും, 3:00 കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര, 4:00 കണ്ണൂർ ടാക്കീസ്, 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 ചരടുകുത്തി കളിപ്പാട്ട് അവതരണം ഡോക്ടർ AK വേണുഗോപാലനും സംഘവും, 5:30 6:40 രാത്രി 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: പുനലൂർ ബാലൻ എഴുതിയ ഉണർന്നിരിക്ക നീ എന്ന കവിത ആലപിച്ചത് അഞ്ജന സി കെ. കാവ്യാഞ്ജലി.
1: പൊൻചേ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും, അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി ദശലക്ഷക്കണക്കിന് പൌരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
1: Can help us. It helps us tune our bodies to be flexible. It keeps our energy level high. It also helps us maintain a calm, stress-free life and help to keep lifestyle disease away. Moreover, with regular practice, yoga teaches us to remain lifelong learners of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.
0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500 മുതിർന്ന പൌരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. BJP ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായി ഇന്ന് കാസർകോട് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൌജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ പി ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്ര എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാ സാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 ഗോളുകൾക്കാണ് നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:30 ട്യൂണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29th ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40.
1: ഇന്ന് പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനം. ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
0: മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് രാവിലെ 8:35 മലയാളത്തിൽ വാർത്തകൾ. 9 ഓർമ്മകളുടെ സംഗീതം. 10 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11 ട്രഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.

ഇന്ന് രാവിലെ 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 മലയൻ കെട്ട് അവതരണം പി സുനിൽ പണിക്കരും സംഘവും. പന്ത്രണ്ട് 12:40 നാടകഗാനങ്ങൾ, 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിംഗ് പരിപാടി.

0: आकाशवाणी प्रेजेंट्स मॉर्निंग न्यूज। गुड मॉर्निंग, आई एम सुनील वर्मा। द हेडलाइंस। International Yoga Day being celebrated across the globe today. Prime Minister Narendra Modi leads the nation in practicing common yoga protocol from historic Red Road in Kolkata. Prime Minister to also commission three indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra in Kolkata today. National Testing Agency to conduct NEET UG re-examination in India and abroad this afternoon. Three Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo successfully cross Strait of Hormuz. IMD issues red alert for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in cricket, India A to take on Sri Lanka A in tri-series final in Dambulla this morning. The 12th International Day of Yoga is being celebrated across India and around the world today with the theme Yoga for Healthy Aging. The theme highlights the importance of adopting yoga as a lifelong practice for healthy, active and dignified aging. Prime Minister Narendra Modi led the nation in observing the International Day of Yoga from Kolkata's Red Road, where thousands of people joined him in performing the morning exercises. Participating in the common yoga protocol session, Mr. Modi performed yoga alongside thousands of practitioners at the iconic venue. Speaking on the occasion, Mr. Modi said, June the 21st, which marks the longest day in some parts of the earth, has now become the largest community celebration day because of yoga.
1: 21 जून का ये दिन पृथ्वी के कुछ भूभाग पर साल में सबसे लंबी अवधि का दिन होता है और अंतर्राष्ट्रीय योग दिवस के कारण 21 जून का ये दिन विश्व के सबसे बड़े सामूहिक उत्सव का दिन भी बन गया है। विश्व के अलग अलग हिस्सों से योग की एक से एक अद्भुत तस्वीरें आ रही हैं। पूरा देश योग की ऊर्जा से चैतन्य से भरा हुआ नजर आ रहा है।
0: The Prime Minister said yoga is not just physical exercise and is not restricted to any age group. It is an expression of human spirit.
1: When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20. Our target must be to be more energetic at 50 than we were at 30. Our target must be to be more resistant to lifestyle disease at 70 than we were at 50. This is where yoga can help us.
0: Prime Minister Modi said we should not restrict yoga to only particular occasions. It must be made part of our lives. He said Yoga 365 slogan has been made popular this year by the government with 100-day online yoga classes. Since the inception of the International Day of Yoga in 2015, Mr. Modi has led celebrations from various locations, including New Delhi, Chandigarh, Lucknow, Mysuru, New York, Srinagar and Vishakhapatnam. Several union ministers, state ministers and senior officials are also taking part in Yoga Day events being organized across the country. The national celebration reaffirms yoga's growing role as a global movement, promoting health, harmony and collective well-being. More from our correspondent.
2: International Day of Yoga is witnessing enthusiastic participation across the country and abroad. The Ministry of Culture, in collaboration with Archaeological Survey of India, is organizing special yoga programs at 100 iconic locations, linking India's rich cultural heritage with its enduring yoga traditions. Major celebrations are being held at 12 prominent sites, including Red Fort in New Delhi, Haridwar, Konark, Hampi, Mahabalipuram, Mumbai, Nalanda, Ahmedabad, Sarnath, Leh, Hyderabad and Silchar. The Ministry of Ayush said that over 6 lakh organizations have registered on Yoga Sangam portal, reflecting unprecedented public participation in this year's celebration. Internationally, more than 210 Indian missions are organizing yoga events at nearly 2,500 locations across the world through coordinated efforts of the Indian Council for Cultural Relations. Rohan, Akashwani News, Delhi.
0: President Draupadi Murmu was chief guest at the state-level International Yoga Day program in Jabalpur, Madhya Pradesh today. The event was held at Garrison Ground in Sadar. In Saudi Arabia, more than 500 participants gathered in Riyadh yesterday to celebrate the International Day of Yoga, highlighting the growing popularity of yoga in the country and its role in promoting health and well-being. The event, organized by the Indian Embassy in Riyadh in collaboration with the Saudi Yoga Committee and local partners, was held at the Prince Faisal bin Fahad Olympic Complex. Yoga enthusiasts across several Western countries practiced yoga in large groups yesterday ahead of International Day of Yoga today. In Canada's Toronto, an enthusiastic gathering of government representatives, diplomatic corps, yoga practitioners, wellness organizations, and community leaders participated in a yoga session against the historic backdrop of the Legislative Assembly of Ontario. In Brazil, a curated yoga session was led by the Ambassador of India to Brazil, Dinesh Bhatia, at the majestic Foz do Iguaçu waterfalls. Prime Minister Narendra Modi will commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agre in Kolkata today. Designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers, the vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. We have a report from our correspondent.
3: INS Duragiri, a Project 17A stealth frigate, is armed with BrahMos missiles and medium-range air defense systems. INS Sanshodhak is a survey vessel designed for coastal and deep-water hydrographic operations, while INS Agra is an anti-submarine warfare craft equipped with torpedoes, rocket launchers, and sonar systems for coastal defense. The Navy said the vessels have more than 75% indigenous content and involved over 200 micro, small, and medium enterprises, highlighting the growth of India's domestic shipbuilding industry. Shondi Pandashgupta, Akashwani News, Kolkata.
0: This is Akashwani giving you the news. For quick news updates round the clock, follow us on IX handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The National Eligibility Cum Entrance Test NEET UG 2026 re-examination will be conducted today. It will be held across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The examination will be held in the afternoon from 2 to 5:15 p.m. The examination is being conducted in English and 12 Indian languages. Ahead of the examination, the National Testing Agency, NTA, conducted nationwide mock drill yesterday to verify all systems jammers, CCTV, frisking staff and biometrics. The NTA said that it is fully prepared for the smooth, fair and transparent conduct of the examination. Our correspondent has the details.
4: Over 2 lakh personnel, including observers, coordinators, police forces and administrators, have been deployed for the secure, transparent and smooth conduct of the examination. A multi-layered security framework has been put in place to ensure a fair and transparent examination. It includes CCTV surveillance, Aadhaar-based biometric verification, GPS-enabled vehicles with police escort for the movement of the examination material, and end-to-end secure handling of confidential materials to designated locations under sealed protocols. The NTA is also actively monitoring social media platforms to curb misinformation and prevent malpractice. Saklayan Akhtar for Akashwani News, Delhi.
0: Union Minister of Ports, Shipping and Waterways, Sarbananda Sonowal, has said that 3 Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo with 94 Indian crew members have successfully transited the Strait of Hormuz yesterday and our own roots to India. These old tankers are Desh Vaibhav, Desh Vibhor and Sanmar Herald. In a social media post, he said that under the decisive leadership of Prime Minister Narendra Modi, the government is working on highest priority to secure India's maritime interests. The India Meteorological Department has issued a red colour warning for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. It also predicted heavy to very heavy rainfall at isolated places over Assam and Meghalaya till Thursday. Northeastern states are expected to receive fairly widespread to widespread rainfall till the 26th of this month. As part of a series, People's Padma on Akashwani, we bring you a conversation with Professor Juzair Vasi, a pioneer in the field of semiconductors and solar photovoltaics. He has been honored with the prestigious Padma Shri.
5: India is emerging as one of the biggest major solar deployers, and I can see that we are going to also emerge as a major manufacturer of solar components.
0: To listen to the interview, tune in to 100.1 Akashwani Golds today at 10:30 a.m. You can also listen to this interview on the News on AIR app and News on AIR official YouTube channel. As part of our series, Prakriti Ki Baat, Akashwani Ke Saath, we bring you a discussion on the efforts of Jhumarmur Panchayat in Nagaon district of Assam, which has been recently awarded the National Panchayat Award in the Clean and Green Panchayat category. To listen to the conversation, tune in to 100.1 Akashwani Golds today at 9:10 a.m. You can also listen to this discussion on News on AIR app and News on AIR official YouTube channel. India A will take on Sri Lanka A in the Tri-Series cricket final, scheduled to be played in Dambulla today. The match will start at 10 in the morning. Smarting from an ill-tempered defeat in their previous match, India A will look to settle scores when they take on Sri Lanka A in the final, with teenage sensation Vaibhav Suryavanshi set to be in the spotlight once again. In FIFA World Cup, Germany defeated Ivory Coast 2-1 in Toronto, Canada and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undav scored twice. Earlier, the Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And now for a look at today's newspapers, it's over to Shagun Chopra.
6: Thank you, Sunil. NEET UG re-examination is the top story on dailies today. All hams on deck for NEET retest, writes Hindustan Times. 1.38 lakh CCTV, 51,000 jammers for leak-proof NEET today, headlines The Asian Age. The war between Iran and Israel, too, continues to dominate front pages of dailies. Iran closes Hormuz amid Israeli attacks on Lebanon, reads the Hindu headline. On the 12th International Day of Yoga 2026, the Pioneer writes that 6 lakh people will perform yoga today with Prime Minister Modi in Kolkata. Two studies led by AIIMS have found that yoga may improve women's hormone and insulin levels, reports the Times of India. An AI-enabled queue management system will be implemented in Kerala's Sabarimala Ayyappa Temple from November, reports the Hindu. In just over 3 months, from the end of February until early June, Indian records in athletics were broken 20 times, reveals the Indian Express. And finally, the ASI has made significant discoveries at Rakhigarhi, perhaps the largest site of the Indus Valley civilization, with the recovery of 8 skeletons and pottery offerings, reports the Tribune. DNA testing is underway. And with that, it's back to you, Sunil.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. International Yoga Day being celebrated across the globe today. Prime Minister Narendra Modi leads the nation in practicing common yoga protocol from historic Red Road in Kolkata. Prime Minister to also commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra in Kolkata today. National Testing Agency to conduct NEET UG re-examination in India and abroad this afternoon. 3 Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo successfully crossed Strait of Hormuz. IMD issues red alert for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in cricket, India A to take on Sri Lanka A in tri-series final in Dambulla this morning. And with that, we end the morning news. Have a nice day.
7: ആകാശവാണി കണ്ണൂർ.
8: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
9: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
11: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
10: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
12: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
12: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
12: സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
9: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
14: ലാപ്ടോപ്പോ?
13: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
15: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
16: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
17: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
9: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
17: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
9: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
17: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
18: IATITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IATITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
19: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, യെച്ചൂർ. ഫോൺ 7907-308934.
20: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
21: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
22: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
23: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
24: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേന

0: സേനയുടെ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000-ത്തോളം പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിതരീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാദിനാഘോഷങ്ങൾ നടന്നു. 1,500-ഓളം മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 കണക്കിന് ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500-ലധികം ആളുകൾ പങ്കെടുത്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനാ ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജ വാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈ ഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
3: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40 മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 March 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17,00,000 വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 പരാജയപ്പെടുത്തി. കളിച്ച 2 തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീറിൽ എത്തുന്ന അദ്ദേഹം ലാൽഗർ സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23,00,000 വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കണ്ണൂർ. തദ്ദേശ വാർത്തകൾ. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷവും പ്രതിഭകളെ ആദരിക്കലും ഇന്ന് വൈകുന്നേരം 5 കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ യോഗ അസോസിയേഷനും ജെ സി ഐ കണ്ണൂർ ഹാൻഡ്ലൂം സിറ്റിയും ചേർന്ന് ഇന്ന് രാവിലെ 10 മണിക്ക് ചിറക്കലിൽ വിവിധ

നടക്കും. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപുറമ്പ ക്യാമ്പസിലെ ഇൻഫർമേഷൻ ടെക്നോളജി പഠന വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി നാളെ നടത്താനിരുന്ന അഭിമുഖവും പ്രായോഗിക പരീക്ഷയും 23-ലേക്ക് മാറ്റിവച്ചു. വിശദ വിവരങ്ങൾക്കായി 0497278453535 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ 23-ന് രാവിലെ 7 മണിക്ക് കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ മുതൽ ഉദയഗിരി ജില്ലാ സ്പോർട്സ് അക്കാദമി പരിസരം വരെ ഒളിമ്പിക് റൺ സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പെരിങ്ങത്തൂർ കാഞ്ഞിരക്കടവ് റോഡിൽ ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം 23 മുതൽ 30 വരെ നിരോധിച്ചു. കരിയാട് നിന്നും കിടഞ്ഞിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതുശ്ശേരി പള്ളിമുക്കിൽ എത്തി തിരിച്ച് ട്രാൻസ്ഫോർമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി തലശ്ശേരിക്കും തിരിച്ചും പോകണം. വടകരയിൽ നിന്നും കരിയാട് വഴി പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ട്രാൻസ്ഫോർമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി പെരിങ്ങത്തൂരിലേക്കും മറ്റ് അനുയോജ്യമായ വഴികളിലൂടെയും പോകണം. ജിക്ക പദ്ധതിയുടെ ഭാഗമായി അഴീക്കോട് ഭാഗത്തേക്കുള്ള മെയിൻ ലൈനിൽ ലീക്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പുഴാതി പള്ളിക്കുന്ന് ചിറയ്ക്കൽ സോണലുകളിൽ ഭാഗികമായും വളപട്ടണം പഞ്ചായത്തിൽ പൂർണ്ണമായും 23 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. കാസർഗോഡ് ജില്ലാ പരിധിയിലെ എല്ലാ റോഡുകളിലും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെയും ടിപ്പർ ലോറികളിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി കാസർഗോഡ് ജില്ലാ കലക്ടർ അറിയിച്ചു. പ്ലസ് ടു പരീക്ഷയിലെ മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും പ്ലസ് ടു CBSE പരീക്ഷയിൽ 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ കോർപ്പറേഷൻ ആദരിക്കുന്നു. കോർപ്പറേഷൻ പരിധിയിൽ താമസിച്ച് മറ്റ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികളെയുമാണ് ആദരിക്കുന്നത്. അപേക്ഷ 23-ന് മുമ്പ് കോർപ്പറേഷൻ കൌൺസിൽ സെക്ഷനിൽ ലഭ്യമാക്കണം. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ ചരിത്ര വിഭാഗത്തിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദ കോഴ്സിന് നാളെ വരെ അപേക്ഷിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ 45% മാർക്കോടെ പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൽപ്പറ്റ KMM ഗവൺമെന്റ് ITIയിൽ SC ST വിഭാഗങ്ങൾക്കുള്ള മെക്കാനിക് ഡീസൽ സ്പെഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ITIadmissions.kerala.gov.in വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഫോൺ 0493620551. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ സർക്കാർ അംഗീകാരമുള്ള സ്വദേശത്തും വിദേശത്തും തൊഴിൽ സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന്റെ ഈ വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 23-ന് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9388338357 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷനും വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 28-ന് രാവിലെ 9:30 ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കേരളീയ നവോത്ഥാന നായകരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും എന്ന വിഷയത്തിൽ LP UP HS പൊതുവിഭാഗങ്ങളിലായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 25-ന് വൈകുന്നേരം 5 മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9400085065. പോത്താങ്കണ്ടം ആനന്ദ ഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 കോട്ടയം ജമനീഷ് ഭാഗവതരുടെ വായ്പാട്ട് നടക്കും. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു വർഷത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിലായിരിക്കും നിയമനം. കേരള സർക്കാരിന്റെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സയൻസ് വിഷയത്തിൽ നേടിയ പ്രീ ഡിഗ്രി, പ്ലസ് ടു, VHSC ശേഷം BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM പാസായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നാളെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ gmc.kannoor.edu.in ലഭിക്കും. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 നടക്കും. യോഗ്യത പ്ലസ് ടു, DMLT, BSc, MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 താഴെ. ഫോൺ 0467221552. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇഗ്രാൻസ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ, അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം ജൂലൈ 15 ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. പട്ടികജാതി ദുർബല വിഭാഗത്തിൽപ്പെട്ട ബി ഗ്രേഡ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം. ഫോൺ 0467296011. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 1 രാവിലെ 10 നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40. ഫോൺ 0499425536. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരം 6 മുതൽ 11 വരെ തേർഡ് ഷിഫ്റ്റ് ഡയാലിസിസ് നടക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ഫോൺ 0467221552. സി ആപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സി ആപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ വെച്ച് നടത്തുന്ന 1 ദൈർഘ്യമുള്ള PSC അംഗീകരിച്ച KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ 0495272366. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷനിൽ നിന്നും ധനസഹായം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആചാരസ്ഥാനികർ, കോലധാരികൾ 2026 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വേതനം ലഭിക്കുന്നതിനായി ക്ഷേത്ര ഭരണാധികാരികളുടെ സാക്ഷ്യപത്രം, മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, ഗുണഭോക്താക്കളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ എന്നിവ മലബാർ ദേവസ്വം ബോർഡ് ചിറക്കര ക്രൈസ്റ്റ് കോളേജിന് സമീപം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ജൂലൈ 6 മുൻപായി നേരിട്ട് ഹാജരാക്കണം. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് അനുവദിച്ചു വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ 1 ആഗസ്റ്റ് സ്വീകരിക്കും. വിവിധ കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ കോഴ്സ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസം വരെ സ്വീകരിക്കും. ഇതിനകം ആരംഭിച്ച കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ 3 ആഗസ്റ്റ് വരെ സ്വീകരിക്കും. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇരിക്കൂർ ബ്ലോക്കിലേക്ക് രാത്രികാല മൃഗചികിത്സാ സേവനത്തിന് കരാറടിസ്ഥാനത്തിൽ 89 ദിവസത്തേക്ക് മാത്രം VVSC ആൻഡ് AH വെറ്ററിനറി ബിരുദധാരിയെ തിരഞ്ഞെടുക്കുന്നു. അസൽ ബിരുദ സർട്ടിഫിക്കറ്റും KSVC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്കായി കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ എത്തണം. ഫോൺ 0497270026 7 കഴിഞ്ഞു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യ അതിഥിയായി. കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയുടെ പ്രധാന സെഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗാദിനാഘോഷത്തിൽ ഡൽഹിയിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംഘടനകളും പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. കേന്ദ്രമന്ത്രി JP നദ്ദ ശാന്തിപാതയിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് അഗ്നിരക്ഷാസേനയെ ആധുനികവൽക്കരിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടി ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് നരിക്കുനി അഗ്നിരക്ഷാനിലയത്തിന്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ സമ്പർക്ക പട്ടികയിലെ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8-ാം ഘട്ടം കണ്ണൂരിൽ ആരംഭിച്ചു. അടുത്ത മാസം 13 വരെയാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കുഴിക്കുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ചെന്നൈയിൽ 9 wicketsനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.

സൗമ്യത എന്നത് ഒരു കലാകാരന്റെയും അയാളുടെ കലാസൃഷ്ടികളുടെയും മുഖമുദ്രയാവുന്നതിന് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു നാമധേയമുണ്ട്. പൂവച്ചൽ ഖാദർ. സരള സൗമ്യമായ ആ പാട്ടെഴുത്ത് ജീവിതം ആരംഭിക്കുന്നത് തന്നെ അധികം ആരും അറിയാതെയാണ്. ആരും അറിയാതെ കടന്നുവന്ന് ഏവരാലും അറിയപ്പെടുന്ന ഗാനരചയിതാവായി മാറിയ പൂവച്ചൽ ഖാദറിന്റെ രചനാലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.

0: 1948 ക്രിസ്മസ് ദിനത്തിലാണ് പൂവച്ചലിൽ ഖാദറിന്റെ ജനനം. ആര്യനാട് ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാഭ്യാസം. സ്കൂൾ കാലഘട്ടത്തിനിടെ വായനയുടെ ലോകത്ത് സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ഖാദറിനെ സ്കൂളിലെ കയ്യെഴുത്ത് മാസിക സർഗാത്മകതയുടെ ലോകത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്നു.
1: കയ്യെഴുത്ത് മാസികയുടെ പേര് കൈരളി എന്നായിരുന്നു.
0: പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മകൾ.
1: അപ്പൊ ഉണരൂ നീ കൈരളി, ഉണരൂ നീ വേഗം, നടുമോഹ നിദ്ര വിട്ടുണരൂ നീ വേഗം എന്ന് ആയിരുന്നു ഈ കവിതയുടെ തുടക്കം. അങ്ങനെ നമ്മൾ ഈ മാഷ കാണിച്ചു. മാഷ കാണിച്ചു പറഞ്ഞ ഇത് ഇത് നന്നായിരിക്കുന്നു, ഇത് നമുക്ക് മാസിക കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ആദ്യത്തെ ഒരു കവിതയിലേക്കുള്ള കാൽവയ്പ്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ പല കവിതയുമായി ബന്ധമുള്ള പല ആളുകളുടെയും പ്രശംസയാണ് പിന്നീട് തുടർന്ന് എഴുതാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ പ്രധാനമായി ഉള്ള ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയത് അന്നത്തെ വളരെ പ്രശസ്തനായ ഒരു കവി ഉണ്ടായിരുന്നു, കെ സി കാട്ടാക്കട. ആ പുള്ളിയാണ് ഇത് വളരെ നന്നായിരിക്കുന്നു, കവിത കൂടുതൽ വായിക്കുകയും കവിതയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൈയെഴുത്ത് മാസികയിൽ കവിത വന്നു കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ പീരിയോഡിക്കൽസിൽ അന്നത്തെ ഒരു വീക്കിലിയിൽ ഒരു കവിത, ആശംസകൾ എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത് വരുന്നത്, അച്ചടിച്ചു വരുന്ന കവിത. അങ്ങനെ ആ ഒരു തുടർന്ന് കവിതകളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും കവിത വായിക്കുകയും പ്രാചീനവും ആധുനികവും ആയിട്ടുള്ള പല കവിതകളും കലത്ത് വായിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു കവിത ശൈലി രൂപപ്പെടുന്നതും കവിതയിലേക്ക് വരുന്നതും.

0: തൃശൂർ, വലപ്പാട് പോളിടെക്നിക്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഖാദർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കോഴിക്കോട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു.
1: എന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് കോഴിക്കോടായിരുന്നു. ഇത് കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് എന്റെ ഈ സാഹിത്യ രചനയുടെ ഒരു വഴിത്തിരിവ് കോഴിക്കോട് നിന്നാണ് തുടങ്ങുന്നത്.
0: കോഴിക്കോടും അവിടുത്തെ സുഹൃത്ത് വൃന്ദവും ഖാദറിന്റെ സാഹിത്യ അഭിരുചിയെ കണക്കറ്റ് പരിപോഷിപ്പിച്ചു.
1: കാരണം അവിടെ കിട്ടിയ ഒരു അന്തരീക്ഷം, അവിടെ ഒരു സുഹൃത്ത് വലയം, ഇന്ന് വളരെ പ്രസിദ്ധരായ പല എഴുത്തുകാരും അന്നത്തെ ഒരു ഈ സുഹൃത്ത് വലയത്തിൽ പെട്ട ആളുകളായിരുന്നു. കാനേഷ് പുനോർ, അന്ന് അദ്ദേഹം ചന്ദ്രീയ വീക്കിലി എഡിറ്ററായിരുന്നു, അദ്ദേഹം കഥാകൃത്തും കവിയായിരുന്നു. പിന്നെ എം എൻ കാരശ്ശേരി, എ പി കുഞ്ഞാമു, യു കെ കുമാരൻ, അബ്ദുള്ള നന്മണ്ട, പിന്നെ അശ്വതി സിനിമ നിരൂപണം ചെയ്യുന്ന, മാതൃഭൂമി വീക്കിലിയിൽ സിനിമ നിരൂപണം ചെയ്യുന്ന പത്മനാഭൻ, അവ ഈ ഒരു സംഘം ആയിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഈ സാഹിത്യത്തെ ഗൗരവമായി കാണാനും കൂടുതൽ കൂടുതൽ രചനകൾ ഉണ്ടാകാനും സഹായിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത.
0: കോഴിക്കോടൻ നാളുകളെ ഓർത്തെടുത്ത് പൂവച്ചൽ ഖാദർ സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ.
1: പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഈ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് അധികവും കോഴിക്കോട് ഗ്രാമങ്ങളുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാനന്ന് മൈനർ റിവിഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ കോഴിക്കോട്ടെ ഗ്രാമങ്ങൾ, അന്ന് മാത്രമല്ല അന്ന് വയനാട് ജില്ല ഫോം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴീ വയനാടും ഒക്കെ ഞങ്ങളുടെ

0: ജൂറിസ്ഡിക്ഷനിൽ പെട്ട. പിന്നെ ഈ കോഴിക്കോടിൻ്റെ ഒരു ഒരു പ്രത്യേക ഗ്രാമീണ അന്തരീക്ഷം എനിക്ക് വളരെയധികം സ്വാധീനം എന്നെ ചെലുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് പലപ്പോഴും ഗാനജനയ്ക്ക് ഇത് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ, പിന്നെ വടക്കൻ പാട്ടിൻ്റെ നേരിട്ടുള്ള നമ്മളിപ്പോൾ സാഹിത്യ രൂപത്തിൽ വായിച്ച് എടുക്കുന്നതിനേക്കാളും കൂടുതൽ പലപ്പോഴും നേരിട്ട് പല പാട്ടുകളും കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ജോലി സംബന്ധമായി പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ കൊയ്ത്തുപാട്ടും മറ്റ് പല പാട്ടുകളും കേൾക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഔദ്യോഗിക ജീവിതം, പിന്നെ എനിക്ക് വളരെയധികം കോഴിക്കോട്ടെ ജീവിതം എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്.
1: സിനിമയിലേക്കുള്ള വഴി തെളിയുകയായിരുന്നു വർഷം 1972.
0: ആ കാലഘട്ടത്തിലാണ് ആകാശവാണിയിൽ ഗാനങ്ങൾ എഴുതുന്നത് കോഴിക്കോട് നിലയത്തിന് വേണ്ടി. അന്ന് രാഘവമർഷായിരുന്നു അവിടുത്തെ മ്യൂസിക് പ്രൊഡ്യൂസർ. അവിടെ വെച്ചാണ് നമ്മൾ ഐ വി ശശി അന്ന് ചന്ദ്രീയ വീക്കിലിൽ ഇല്ലസ്ട്രേഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഐ വി ശശിയിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്ത് വരുന്നത്. ശശിയെ പരിചയപ്പെടുത്തുന്നത് കാനേഷ് പുനൂറായിരുന്നു. കാനേഷ് പുനൂർ അന്ന് ചന്ദ്രീയ വീക്കിലി എഡിറ്ററായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള കാൽവയ്പ്. അങ്ങനെ ആദ്യമായി മദ്രാസിലേക്കുള്ള യാത്രയും കോഴിക്കോട് നിന്നായിരുന്നു. കവിത എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ കവിതകളായിരുന്നു എഴുതിയിരുന്നത്. അതിൻ്റെ വിജയനിർമ്മല സംവിധായിക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, വിജയനിർമ്മലയായിരുന്നു. അപ്പോൾ അവരുടെ ചിത്രത്തിൽ കവിതകൾ എഴുതിക്കൊണ്ടാണ് ഞാൻ ചലച്ചിത്ര രംഗത്ത് വന്നത്. അപ്പോൾ അതിന് അതിൽ പാട്ടുകൾ എഴുതിയിരുന്നത് ഭാസ്കരൻ മാഷായിരുന്നു. അപ്പോൾ ഈ കവിതയുടെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു പിന്നെ കവിയത്രിയുടെ കഥയായിരുന്നു. അപ്പോഴാ നായിക എഴുതുന്ന കവിതകൾ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കേൾക്കുന്നത് മാതിരി കവിതകൾ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അതിൽ ഒരു ടൈറ്റിൽ പോയം ദാസേട്ടനായിരുന്നു പാടിയത്. പിന്നെയും വത്മീകങ്ങൾ ഉയർന്നു നൂറ്റാണ്ടിൻ്റെ കിന്നര പ്രകാണ്ഡത്തിൽ മാനിഷാദകൾ പൂത്തു മാറ്റുവാൻ ചട്ടങ്ങളെ മാറ്റുവാൻ പടവാളിൻ മാറ്റുലി മുഴങ്ങുന്നു മാനസക്ഷേത്രങ്ങളിൽ എന്ന് ഉള്ളൊരു കവിതയായിരുന്നു അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ ചലച്ചിത്രത്തിന് വേണ്ടി എഴുതേണ്ടി വന്നത്.

0: ഒരു ചിത്രത്തിന് പാട്ടെഴുതാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയ ഖാദറിനെ കാത്തു നിൽക്കുന്നത് പോലെ മറ്റൊരു സിനിമ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. പൂച്ചൽ ഖാദറിന്റെ ഓർമ്മകൾ തുടരുന്നു.
1: അത് കഴിഞ്ഞ് ഈ കവിതയുടെ വർക്കിന് വേണ്ടി ഞാൻ മദ്രാസിൽ പോയി. രണ്ടാഴ്ചയോളം ഞാൻ മദ്രാസിലുണ്ടായിരുന്നു.
0: കവിത എന്ന ചിത്രത്തിനായി കവിതാ ശകലങ്ങൾ എഴുതാൻ നിയുക്തനായ ഖാദർ ആദ്യമായി സിനിമാ പാട്ട് എഴുതുന്നത് കാറ്റ് വിതച്ചവൻ എന്ന ആ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. വർഷം 1973.
1: അപ്പൊ ഈ കാറ്റ് വിതച്ചവനില് ഗാനങ്ങൾ എഴുതാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാല്, കവിതയുടെ സ്ക്രിപ്റ്റ് ഷെറീഫായിരുന്നു. ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞ മദ്രാസിലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നേരത്തെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. റേഡിയോ സിലോണിലൂടെ വാനമുദം എന്ന് പറയുന്ന പരിപാടി അവർ അവതരിപ്പിച്ചിരുന്നു. ക്രിസ്ത്യൻ സോങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഫിലിമിലൊക്കെ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ മദ്രാസിൽ ഈ കവിതയുടെ വർക്കുമായി പോയപ്പോൾ കാറ്റ് വിതച്ചവന്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ആ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് ക്രിസ്ത്യൻ ആർട്സ്. അപ്പോഴാണ് ഞാനും ഐ വി ശശിയും കൂടെയാണ് ഈ ക്രിസ്ത്യൻ ആർട്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഐ വി ശശിയായിരുന്നു. കവിതയുടെയും കാറ്റ് വിതച്ചവന്റെയും അസോസിയേറ്റ് ഡയറക്ടർ ശശിയായിരുന്നു. അവിടെ പോയപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡയറക്ടറാണ് റെവറൻ സുവിശേഷമുത്തു. ചിലപ്പോൾ നമ്മുടെ പടത്തിനും എഴുതേണ്ടി വരും എന്ന ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ ഗാനം ചെയ്താവ് എൻ്റെ ഒരു ചർച്ചയിലേക്ക്, അങ്ങനെ ഈ മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ പേര് പറയും. അതുപോലെ തന്നെ അതിനു മുമ്പ് എനിക്ക് ബന്ധമുണ്ടായിരുന്ന മറ്റു വ്യക്തിയോട് അവിടെ അന്ന് ഈ സ്ക്രിപ്റ്റ് വർക്കിന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പുള്ളിയും ആ പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ജെ സി ജോർജ്. അപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ ഒരു വലയം അവിടെ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ കാറ്റ് വിതച്ചവൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പാട്ട് എഴുതുന്നത്. പിന്നെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവിടുത്തെ

പിന്നെ രണ്ട് മിസ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അവരുടെ ഈ ഡിവോഷണൽ സോങ്സ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി കമ്പോസ് ചെയ്യുന്ന രണ്ട് മിസ് ഡയറക്ടേഴ്സ് പീറ്ററും രൂപനും. അങ്ങനെ പീറ്റർ രൂപൻ എന്നുള്ള ടൈറ്റിലാണ് ഇത് വന്നത്. സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി എഴുതുന്ന പാട്ട് മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു, മണിമുകിൽ തേരിലിറങ്ങി, ഭരതക കിങ്ങിണിക്കാടുകൾ, പുളകത്തിൻ മലരാട ചുറ്റി ഒരുങ്ങി, പുഴയുടെ കല്യാണമായി എന്നുള്ള ഗാനമായിരുന്നു ആദ്യം ഈ സിനിമ.

0: കാറ്റ് വിതച്ചവനിലെ പാട്ടുകളെല്ലാം തന്നെ ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി.
1: പിന്നെ അലുവ വളരെ ശ്രദ്ധേയമായ ഒരു പാട്ട്, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മനസ്സും കണ്ടു എന്നുള്ള പാട്ടായിരുന്നു.
0: ഗായിക മേരി ശൈല.

0: കാലത്ത് ഏതൊരു ഗാനരചയിതാവും ആഗ്രഹിച്ചു പോകുന്ന സംഗീത സംവിധായകനായിരുന്നു MS ബാബുരാജ്. ആ ഹാർമോണിയത്തിന്റെ ചകിത വാദായനങ്ങളിലൂടെ സ്വന്തം ഈരടികൾ ഈണപ്പെടുന്നതിന് കൊതിക്കാത്ത പാട്ടെഴുത്തുകാരുണ്ടായിരുന്നില്ല. 1973 തന്നെ ഖാദറിന്റെ ആ മോഹം സഫലമായി. ചിത്രം ചുഴി.
1: ചുഴിയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ബാബുക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചുഴി എന്ന് പറയുന്ന പടത്തില് പാട്ടെഴുതുമ്പോഴാണ് പരിചയപ്പെടുന്നത്. പാട്ട് എഴുതിയിട്ട് ആണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നൊരു പേടി എന്താന്ന് പറഞ്ഞ ഈ പാട്ട് എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ പാട്ട്. ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരാൽ ഞാൻ തൃക്കാൽ കഴുകുന്നു നാഥ. പാട്ട് എടുത്ത് നോക്കിയിട്ട്

വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ഈ സന്ദർഭമായിട്ട് വളരെ യോജിച്ച ഇതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യണം, അത് വലിയ അക്ഷരത്തിൽ എഴുതി തരണമെന്ന് പറഞ്ഞു. കാരണം പുള്ളി നോക്കി വായിക്കാൻ അരമണിക്കൂറിനകത്ത് തന്നെ പുള്ളി ഒരു മൂന്നാല് ട്യൂൺ ഇതിന് ഉണ്ടാക്കി. അങ്ങനെ ഇതിലേത് ട്യൂൺ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അവിടെ നിന്ന് ഡയറക്ടറും അതിൻ്റെ നിർമ്മാതാവും ഒക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു.

ആ മോഹം സഫലമായി എന്ന് മാത്രമല്ല, ആ ചിത്രത്തിൽ ഖാദർ എഴുതിയ ഒരു പാട്ട് സ്വന്തം ഈണത്തിൽ സ്വയം ശബ്ദം നൽകി ബാബുരാജ് തന്നെ പാടുകയുമുണ്ടായി.

ചിരകാല സുഹൃത്തായ ഐ വി ശശിയാണ് പൂച്ചൽ ഖാദറിന്റെ ജാതകം മാറ്റിയെഴുതിയ സംവിധായകൻ എന്ന് പറയാം. കവിത എന്ന പൂച്ചൽ ഖാദർ രംഗപ്രവേശം ചെയ്ത സിനിമയുടെ സംവിധാനത്തിന്റെ ക്രെഡിറ്റ് വിജയനിർമ്മല എന്ന നടിയുടെ പേരിലാണ് ഉള്ളതെങ്കിലും മുഖ്യ സംവിധാന സഹായിയായ ഐ വി ശശിയാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് എന്ന് ഏവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഐ വി ശശിയുടെ പ്രഥമ സ്വതന്ത്ര സംവിധാന സംരംഭമായ ഉത്സവത്തിൽ പൂച്ചൽ ഖാദറിനെ പാട്ടെഴുതാൻ നിയോഗിച്ചത് വലിയൊരു വഴിത്തിരിവായി. ഉത്സവത്തിന്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഉമ്മൂക്ക എന്ന എ ടി ഉമ്മർ.

ശിഷയുടെ ഫസ്റ്റ് പടമായിരുന്നു ഉത്സവം. അപ്പൊ ഇതൊരു രണ്ട് ദ്വീപുകളുടെ കഥയാണ്. ദ്വീപ് എന്ന് പറയാൻ പറ്റില്ല, തുരുത്ത്. ചുറ്റും വെള്ളം, പക്ഷേ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലുള്ള രണ്ട് തുരുത്തുകളുടെ കഥയായിരുന്നു ഈ ഉത്സവം എന്ന് പറയുന്നത്. ഷെറീഫ് തന്നെയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. പാട്ടുകളുടെ ഇതെന്ന് പറഞ്ഞ് ഈ പാട്ട് ഞാൻ കോഴിക്കോടുന്ന് പോയി, മദ്രാസിൽ പോയി പാട്ടെഴുതി കഴിഞ്ഞു. കമ്പോസിങ് ടൈമിൽ ഞാനില്ലായിരുന്നു. സംഗീതം ഉമ്മുക്കായിരുന്നു, എ ടി ഉമ്മർ. അങ്ങനെ ഈ മ്യൂസിക് ഡയറക്ടറുമായി ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് വരെ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതായത് ഉമ്മുക്കായ പിന്നെ കാണുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ്. ഉത്സവത്തിലെ പാട്ടുകൾ വളരെ എനിക്ക് വളരെ പോപ്പുലാരിറ്റി നേടി തന്ന പാട്ടുകളാണ്.

0: ഉത്സവത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ജനങ്ങൾ ഹൃദയപൂർവം ഏറ്റെടുത്തു. വർഷം 1975.
1: കരിമ്പ് കൊണ്ടൊരു നയമ്പുമായൻ കരളിൻ കയറിൽ വന്നവനെ

0: ഉത്സവത്തിലെ മറ്റൊരു പ്രശസ്ത ഗാനം.
1: ആദ്യ സമാഗമ വേദിയിൽ നിന്ന് ഉള്ള പാട്ടിൻ്റെ ഒരു സന്ദർഭം ഒരു ഈ കായലിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ ഈ അവിടെ ഈ ഒരു ഡാം, ഒരു ചെറിയൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇയാൾ എൻ്റെ ഒരു എഞ്ചിനീയർ ഈ നാട്ടിൽ വരുന്നു. അയാൾ അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രേമബന്ധത്തിലാകുന്നു. അതാണ് ഈ കഥയുടെ ഒരു പ്രധാന സംഭവം.

സാധാരണ കാലത്തൊക്കെ ഈ രാത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് ഉണ്ടാകും. പിന്നീട് കുറെ കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ രാത്രിയുടെ പശ്ചാത്തലം വേണ്ട എന്ന് ചില ഡയറക്ടേഴ്സ് പറയുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പശ്ചാത്തലത്തിൽ പാട്ട് എടുക്കുക എന്ന് പറയുന്നതിന് ഈ ഡേ എഫക്റ്റിനേക്കാളും കൂടുതൽ ഇതിന് കോസ്റ്റ്ലി ആവും എന്നുള്ളതിൽ ചിലത്. അങ്ങനെ ഈ നമ്മുടെ തുടക്കകാലത്ത് ഒരു നൈറ്റ് ഒരു പ്രധാനമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം ആണ് ആദ്യ സമാഗമത്തിലെ ജയിൽ. ആ സന്ദർഭത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷനാണ് ആ പാട്ടിൻ്റെ രചനയ്ക്ക് പ്രേരകമായി.

പക്ഷെ അതില് ഈ മറ്റ് ഒന്നും മാറ്റേണ്ട അവസ്ഥയും വന്നിട്ടില്ല. അങ്ങനെ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് പടമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുഖേ ഞാൻ നമ്മൾ നേരിട്ട് കാണുന്നത്. അങ്ങനെ മദ്രാസിൽ വെച്ച് പിന്നീട് കാണുന്നത് ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ കമ്പോസിങ് വേളയിലായിരുന്നു.

ഉത്സവത്തിലൂടെ പൂവച്ചൽ എട്ടി ഉമ്മർ ടീം എന്നത് ജനപ്രിയ സംഗീത കൂട്ടായ്മയുടെ പേരായി. 1978 റിലീസായ കടൽ കാക്കകൾ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

0: അതിനിടെ എം എസ് ബാബുരാജിന്റെ കൂടെ ചിത്രം ക്രിമിനൽസ്.
1: കാറ്റുവീതച്ചോനും മറിക്കാക്കൊരു നേർച്ചയൊരുക്കാൻ പോകേണം, കാട്ടുതുളസിയിലെ സത്യനു വേണ്ടിയ രോചന പാട്ടും പാടേണം. ദൈവം വന്നു വിളിച്ചാൽ പോലും ഞാനില്ല, ഇന്നീ ഭൂമിയിൽ സിനിമാ താരങ്ങളാണല്ലോ ദൈവങ്ങൾ. എസ് ടി എൻ എസ് എം ജി എം ആർ സിന്ദാബ. ദൈവം വന്നു വിളിച്ചാൽ പോലും ഞാനില്ല.
0: ജയവിജയയുടെ സംഗീത സംവിധാനത്തിൽ 1977 സൂര്യകാന്തി എന്ന ചിത്രം.
2: സൂര്യകാന്തി ബേബിയുടെ ചിത്രമായിരുന്നു.
3: കരയേ നോക്കി

അപ്പൊ സൂര്യകാന്തി വർക്ക് ചെയ്യുമ്പോഴുള്ള രസകരമായൊരു അനുഭവം എന്താന്ന് വെച്ചാൽ, ജെ വിജയന്മാരാണ് എന്റെ സംഗീത സംവിധായകർ. അപ്പൊ രണ്ട് ഈ കമ്പോസിംഗ് ടൈമിൽ, അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ തമിഴിലെ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇദ്ദേഹം കമ്പോസിംഗ് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിയുടെ മനസ്സിലെ ഈ ഗാനജേതാക്കന്മാരുടെ ഒരു ചിത്രമുണ്ട് തമിഴില്. അന്നിപ്പോ കവിഞ്ചർ കണദാസൻ, പിന്നെ വാലി സാറ്, ഈ ഒരു രൂപമാണ് പുള്ളിയുടെ മനസ്സിലുള്ള ഗാനജേതാക്കന്റെ രൂപം. അപ്പോഴെന്നെ കണ്ടപ്പോഴും ഒരു പയ്യൻ ലുക്കായിരുന്നു അന്ന്, സംതൃപ്തി ഈ ടൈമുണ്ട്. അപ്പൊ ഇത് വളരെ വ്യക്തമായി പുള്ളി പറയാനും ബുദ്ധിമുട്ടുണ്ട്. വളരെ രഹസ്യമായി ദേവിയേട്ടനെ വിളിച്ച് ചോദിച്ചു, അല്ല ഈ വേറെ പെരിയ ഗാനജേതാക്കള് ഒന്നും കിടയാത സുരാസു ഇത് ശ്രദ്ധിച്ചു. എന്താ സംഭവം എന്ന് ചോദിച്ചു, ഇതാണ് സുരാസു വളരെ ബോൾഡാണല്ലോ, ഏതും വളരെ ബോൾഡായിട്ട് സുരാസു പറഞ്ഞ് എവരുതാ ഇപ്പൊ പെരിയ റൈറ്റർ. എന്നിട്ടും പുള്ളിക്കൊരു തൃപ്തിയില്ലായിരുന്നു. പക്ഷെ ഈ പാട്ട് പിന്നെ പിക്ചറൈസ് ചെയ്തിട്ട് അതിലെ കരയെ നോക്കി കടലലറുന്നു, ശിലായുഗം മുതൽ പഴിതേടുന്നു ചിന്ത മുളച്ച മനുഷ്യൻ പ്രതീക്ഷ ചെയ്യുമ്പോൾ പാസി സാറുണ്ടായിരുന്നു, അടൂർ പാസി. അപ്പൊ പുള്ളി ചോദിച്ചു, ആരാ ഈ പാട്ട് എഴുതിയിരുന്നു?

അപ്പോൾ അപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ട്. പടമായി ബേബിയുടെ മറിഞ്ഞിന് പൂവച്ചൽ ഖദറാണ് അപ്രീഷിയേറ്റ് ചെയ്ത് അവളുടെ നല്ല രചനയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പ്രൊഡ്യൂസർക്ക് ഈ ഫാസി സാറിന് ഭയങ്കര മതിപ്പായിരുന്നു. അപ്പോൾ ഫാസി സാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരിക്കണമല്ലോ അല്ലെങ്കിൽ സംതൃപ്തി അപ്പോഴാണ് പുള്ളിക്ക് ലഭിക്കുന്നത്. പിന്നീട് ആ പാട്ടുകൾ വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തു.

0: മനുഷ്യപുത്രനു വയറെരിയുന്നു.
1: 1978 എം കെ അർജുനൻ എന്ന ഈണങ്ങളുടെ മാന്ത്രികനൊപ്പം ചിത്രം ഇനി അവൾ ഉറങ്ങട്ടെ.

ഉറങ്ങട്ടെ ഡയറക്റ്റ് ചെയ്തത് ജോർജ് സാറാണ്, കെ ജി ജോർജ്. അവിടെ അതിലെ ആദ്യം അർജുന മാഷുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് രക്തസിന്ദൂരം ചേർത്തിയ സന്ധ്യ പാട്ടായിരുന്നു ആദ്യം മാഷുമായിട്ടുള്ള ആദ്യ കോമ്പിനേഷനിൽ ആദ്യ പാട്ട്. മാഷുമായിട്ടുള്ള ഒരു കമ്പോസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതും പലപ്പോഴും ഒരു ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കമ്പോസിങ്ങിന് നമ്മൾ കൂടെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാറില്ല. പാട്ട് എഴുതിക്കഴിഞ്ഞ് ഇത് പാട്ട് കൊണ്ടുപോകുമ്പോൾ മാഷ് പറയും ആ സന്ദർഭം അതിൻ്റെ പുറകിലൊന്ന് എഴുതി വെച്ചേക്കാൻ പറയും. അങ്ങനെ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പിന്നെ പാട്ട് ഈ ഡയറക്ടർ പാട്ട് കേൾക്കാൻ സമയത്ത് മാത്രമായിരിക്കും ഈ പ്രൊഡ്യൂസറും മറ്റും വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി പാട്ട് കേൾക്കുന്നത്.

1979 പൂവച്ചൽ ഖാദർ തകര എന്ന ചിത്രത്തിലെ രണ്ട് ഗാനങ്ങളിലൂടെ അവഗണിക്കാനാകാത്ത ഒരു ഗാനരചയിതാവാണ് താൻ എന്ന് ചലച്ചിത്രരംഗത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്.

തകരയിൽ പാട്ടെഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ലളിത ഗാനങ്ങളായിരുന്നു. അതിൽ പാട്ടെഴുതാൻ ഒരു അവസരം ഉണ്ടാക്കിയത് അതായത് ആകാശവാണിക്ക് വേണ്ടി ചെയ്ത ഗാനങ്ങൾ, രാമായണക്കിളി, ശാരിയപ്പെങ്കിളി, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധ ഉറക്കമായോ, ഈ രണ്ട് പാട്ടാണ് എന്നെ ഭരതേട്ടൻ്റെ പടത്തിൽ പാട്ടെഴുതാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. ഈ പാട്ടുകൾ ആ കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളായിരുന്നു. അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടനോട് ഭരതേട്ടൻ ഒരുക്കി പറഞ്ഞു. അദ്ദേഹം അന്ന് രണ്ടു മൂന്ന് പടം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പൂവച്ചൽ ഖാദറും രാധാകൃഷ്ണനും കൂടെ എനിക്കൊരു പടം ചെയ്തു തരണം, ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴതുവരെ ഭരതേട്ടനെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ കണ്ടു പറഞ്ഞ് ഖാദർ വളരെ ഒരു സന്തോഷകരമായൊരു വാർത്തയുണ്ട്, അതായത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പടം ഭരതന് വേണ്ടി ചെയ്യേണ്ടി വരുമെന്ന് പുള്ളി പറഞ്ഞൊക്കെയാണ്. അപ്പോഴത് എനിക്ക് വളരെ ആഹ്ലാദകരമായ ഒരു ഇതായിട്ട് തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭരതേട്ടൻ്റെ അതിന് മുമ്പ് വന്ന

പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴ് പുള്ളിയുടെ ഒരു ഒരു പ്രത്യേക സ്റ്റൈൽ ട്രേസിങ്ങിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇതാണ്. അതായത് ഒരു ശൈലി ഭരതൻ ടച്ച് എന്നൊക്കെ പിന്നീട് പറഞ്ഞിരുന്ന രീതി അദ്ദേഹത്തിന്റെ പടങ്ങൾക്കുണ്ട്. അത് മാത്രമല്ല, പുള്ളിയുടെ വേറൊരു പ്രത്യേകത ഈ പാട്ടുകൾക്ക് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം. കാരണം നമ്മളെ എഴുതി വയ്ക്കുന്ന അർത്ഥത്തിന് അപ്പുറം അതിലെ അർത്ഥതലം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അങ്ങനെ പുള്ളിയായി വർക്ക് ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോൾ മനസ്സ് അദ്ദേഹത്തിന്റെ പടങ്ങളിൽ നിന്ന് റീഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് അപ്പൊ ആ ഒരു കവിതയ്ക്ക് പ്രാധാന്യമുള്ള ഒരു രീതിയായിരിക്കണം നമ്മുടെ പാട്ടുകളും എന്ന് ഒരു മുൻവിധി എനിക്ക് ഉണ്ടായിരുന്നു. രാധാകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് കവിത മനസ്സിലാക്കി ട്യൂൺ ചെയ്യുന്ന സംഗീതജ്ഞനാണ്. അപ്പോഴേ ഇങ്ങനെയുള്ള ഒരു സംഗമം ആയിരുന്നു, ഒരു ത്രിവേണി സംഗമം എന്ന് പറയാവുന്ന ഭരതേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ ഞാനും ചേർന്നുള്ള ആ ഒരു സംഗമം ആണ് അതിനൊരു ഈ നല്ല ഗാനം ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കിയത്.

പിന്നെ അതുപോലെ തന്നെ പുള്ളി കവിതയിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പൊ അതുപോലെ തന്നെ സംഗീതത്തിൽ, പിന്നെ നാടൻ മനസ്സാണ്, നാടൻ കലകളോട് വളരെയധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സഹൃദയത്വമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അതിലെ ഒരു ഈ തകരയുടെ അന്തരീക്ഷം തന്നെ നാടൻ അന്തരീക്ഷമാണ്. അങ്ങനെയാണ് ഈ കുടയോളം ഭൂമി കൊടുത്തോളം കുളിര് എന്നുള്ള പാട്ടിന് എനിക്കൊരു പ്രേരണ നാടൻ അന്തരീക്ഷം, പിന്നെ എൻ്റെ മനസ്സിലുള്ള നാടൻ പാട്ടുകളുടെ ഒരു

പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാലോകം കുറെ കൂടി അനുഭവങ്ങളിലൂടെ അടുത്തയാഴ്ച കുറെ കൂടി അനാവൃതമാകും. ഓർമ്മകളുടെ സംഗീതം ഇനി അടുത്തയാഴ്ച. ആഖ്യാനം വിനീത സുമം. നിർവഹണം

0: ആകാശവാണി കണ്ണൂർ.
1: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
2: ലാപ്ടോപ്പോ?
1: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
3: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
4: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
5: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
4: അതെങ്ങനെയാ?
5: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
4: എടാ സംഭവം കൊള്ളാലോ.
5: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
6: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
7: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ബികോം, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
6: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
7: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
6: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
7: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
8: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
5: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
6: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം 5 സ്റ്റാർ ഹോസ്പിറ്റൽ. യൂസഫലി കേസരിയുടെ രചന, രവി ബോംബെയുടെ സംഗീതം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി,
2: ഫീസ് നോക്ക്.
4: എന്തുണ്ടോ വിശേഷം?
2: എന്തുപറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: അടുത്ത ഗാനം വേണുഗോപാൽ പാടിയത്, ചിത്രം

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

0: ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവര സാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കല്പ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കുറ്റം ചുമത്താതെ മാസങ്ങളോളം റഷ്യൻ തടവിലായ 24 ഫിലിപ്പീനുകാരെ റഷ്യ മോചിപ്പിച്ചു. ഫിലിപ്പീൻ പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തടവുകാരുടെ മോചനം. ഡെങ്കിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഇന്ന് ഡ്രൈ ഡേ. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കവടിയാർലി വസതിയിൽ തുടക്കം കുറിക്കും. തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 3 വയസ്സായ കുട്ടിക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. അല്പസമയത്തിനുള്ളിൽ ധാംബുള്ളയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10:58. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം സുകൃതം. ONV യുടെ രചന, രവി ബോംബെയുടെ സംഗീതം.

ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം കാർത്തിക്, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. ചിത്രം ഹാർട്ട് ബീറ്റ്സ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ജോർജ് പീറ്ററിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് രാവിലെ 11 മണിക്ക് ട്രഡിമിക്സ് കറി പൗഡർ ദർപ്പണം ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. രാജ്യത്തും വിദേശത്തുമായി ദശലക്ഷക്കണക്കിന് പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500-ഓളം മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റുമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ശാന്തിപദിൽ യോഗാ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ

0: സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും ജെ പി നദ്ദ അഭിപ്രായപ്പെട്ടു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തി. ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുത്തു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട് പറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർകോട് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത ഇന്ത്യ സങ്കല്പ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ നാവികസേനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ധുനഗിരി, INS സംശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തുകാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,300,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 2,200,000 വിദ്യാർത്ഥികളാണ് നീറ്റ് യു ജി പുനഃപരീക്ഷ എഴുതുന്നതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തു. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും ആര് കുറ്റം ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് 13 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 4, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 3, പാലക്കാട് 2, കൊല്ലത്ത് 1 രോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 209 ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് അഗ്നിരക്ഷാസേനയെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി അഗ്നിരക്ഷാസേനയുടെ പുതിയ നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 15 വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിലയത്തിന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശി ദർശനിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയുടെ പൂർത്തിയാക്കുന്നതിന് നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് മുൻഗണന നൽകും. കഴിഞ്ഞ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതികൾ പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാൻ എതിരില്ലാതെ 2-0 മുന്നിൽ. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 21 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പെയിന്റിംഗ് ക്യൂസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിവിധ സ്കൂളുകളിലെ 500 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് ബുധനാഴ്ച അന്താരാഷ്ട്ര കായിക സെമിനാറിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8 കണ്ണൂരിൽ ആരംഭിച്ചു. അടുത്ത മാസം 13 വരെ നടക്കുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2002 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ MLA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ കിളിക്കൂട്ടം കേട്ടാലോ. വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം ലളിതഗാനം. പാടുന്നു എല്ലാ ഷിജോ.

വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും

0: ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
12: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം കായലും കയറും, പൂവച്ചൽ ഖാദറിന്റെ രചന, സംഗീതം മഹാദേവൻ കെ.വി.

0: ചലച്ചിത്രഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർദ്ധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലാന്റിൽ. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമൂസ് കടലെടുക്ക് അടച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച കവിയും സാഹിത്യകാരനുമായ P നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. സന്തോഷ് കുമാറിനെ ഇന്നലെയാണ് കാണാതായത്. ഇന്ന് ലോക സംഗീത ദിനം. അമേച്ചർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാത്തരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI
3: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
2: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
3: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
2: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
4: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.

മലയാളത്തിന്റെ സ്വത്തായ ഒരു ഉറക്കുപാട്ടാണിത്. രൈമൻ തമ്പി എഴുതിയ ഈ താരാട്ടുപാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നീലാംബരി എന്ന രാഗത്തിലാണ്. വളരെ സൂക്ഷ്മമായ ഗമകങ്ങളോടുകൂടി പാടേണ്ടതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു രാഗമാണ്.

0: 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിന്റെ ജന്യമാണ് നീലാംബരി. ശങ്കരാഭരണത്തിന്റെ ജന്യമാണെങ്കിലും
1: പദനീതപ്പ
0: തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കൈശിനി ശാദം ചേർത്ത് പാടുന്നതുകൊണ്ട് ഒരു ഭാഷാംഗരാഗമാണ്.

0: മോഡേൺ ഐ ടി ഐ
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിര അംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
3: ഇന്ത്യയിൽ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹരിയാനയാണ് ഇന്ത്യയിൽ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം.
4: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
5: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
6: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
5: പിന്നെങ്ങനെ?
6: ഇതാണ് ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
7: ട്രെഡിമിക്സ് കറി പൗഡർ
0: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
8: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
0: എല്ലാവരെയും ദർപ്പണത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
8: അതെ,
0: ഇന്നാദ്യം വയനാടൻ ചുരം ഇറങ്ങി വന്ന ഒരു മെസ്സേജ് വായിച്ചുകൊണ്ട് തുടങ്ങിയാലോ?
8: ഓ, ആയിക്കോട്ടെ.
0: കഴിഞ്ഞയാഴ്ചയും ഇവിടുന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു കേട്ടാ.
8: ഓഹോ, എന്നിട്ട് എന്താ ചേച്ചി വായിക്കാനത്?
0: ചുരമൊക്കെ ഇറങ്ങി ആദ്യമായിട്ട് വന്നതല്ലേ, ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് രണ്ടും കൂടി ഒരുമിച്ച് വായിക്കാം.
8: ശരി.
0: ഇത് അയച്ചിരിക്കുന്നത് പ്രസീത ബാലചന്ദ്രൻ, വരയാൽ, വയനാട് ജില്ല. 16-ാം തീയതിയിലെ അർച്ചനയിൽ KS ചിത്ര പാടിയ ചക്കുളത്തമ്മയെ കുറിച്ചുള്ള ഭക്തിഗാനം മനസ്സിനെ ഏറെ കുളിരണിയിച്ചു. അന്ന് തന്നെ ആരോഗ്യദീപ്തിയിൽ അലർജിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാം ഉപകാരപ്രദമായിരുന്നു. പിന്നെ ഇവരുടെ കഴിഞ്ഞയാഴ്ച വന്ന മെസ്സേജ് 6-ാം തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടിയെക്കുറിച്ചായിരുന്നു. വിനോദ് രോഹിണി പങ്കെടുത്ത പരിപാടി ഒരു ഗാന വിസ്മയം തന്നെ തീർത്തു. അദ്ദേഹത്തിന്റെ സംസാരത്തിലെ വിനയവും പാട്ടിന്റെ സെലക്ഷനും ഏറെ ആകർഷണീയമായിരുന്നു.
8: ജൂൺ 17-ാം തീയതി ഓർക്കുക വല്ലപ്പോഴും എന്ന ചങ്ങമ്പുഴ കവിതയുടെ ഗാനാവിഷ്കാരം FM ഡയറിയിൽ പാട്ടിൽ ഇപ്പാട്ടിൽ എന്ന സെഗ്മെന്റിൽ കേൾക്കാൻ കഴിഞ്ഞു. ആദ്യമായാണ് ഞാനത് കേൾക്കുന്നത്. എം ജയചന്ദ്രന്റെ സംഗീതവും സുദീപ് കുമാറിന്റെ ആലാപനവും കൂടി ആയപ്പോൾ ആ കവിത വളരെ മനോഹരമായി എന്ന് കണ്ണോത്തം ചാലിൽ നിന്ന് പ്രവീണ, കാർത്തിക മാളൂറും ആ ഗാനാവിഷ്കാരം അതീവ ഹൃദയമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
0: ചേട്ടന്റെ ടീം ഏതാ?
8: എനിക്കിപ്പോ ടീമൊന്നുമില്ല. ഇനി ഞാൻ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയാ തന്നെ ഉറപ്പാണ് അതിൽ ചേച്ചി ഉണ്ടാവില്ല.
0: ഹലോ, ഇതെന്തിന്നാ നീ പറയുന്നത്?
8: എന്താ
0: ഞാൻ ചോദിച്ചത്? ചേട്ടൻ ഏത് രാജ്യത്തിന്റെ ടീമിന്റെ കൂടെയാണെന്നാണ്. ഓ, എന്നിട്ടും തിരിഞ്ഞിട്ടില്ലേ ചേട്ടാ, ലോകകപ്പ് ഫുട്ബോൾ നടക്കുമല്ലേ.
8: ഓ, അത് ഞാനത് മറന്നുപോയി ചേച്ചി.
0: ചേട്ടന്റെ മറവി വല്ലാണ്ട് കൂടുന്നുണ്ട്, ഇത് പ്രശ്നമാകും.
8: ശരിയാ, എന്താ ഇപ്പൊ ചെയ്യാ ഈ ഓർമ്മശക്തി കൂട്ടാൻ?
0: ഇക്കണ്ട കാലത്തിനടക്ക് ഞാൻ എന്തെല്ലാം വിദ്യകള് പറഞ്ഞു തന്നു, ഒന്നും ചെയ്തിട്ടില്ലല്ലോ.
8: ഇല്ല.
0: എന്നാ പിന്നെ ഇതും കൂടി പറഞ്ഞുതരാം. ഈ സുഡോക്കു ഇല്ലേ, അത് കളിക്ക്, നല്ലതാ, ഓർമ്മ കൂട്ടും.
8: പിന്നെ ഇവിടെ മനുഷ്യൻ ഉണ്ണാനും ഉറങ്ങാനും കൂടി സമയമില്ല, അന്നേരാണ് സുഡോക്കു.
0: ഉണ്ണാൻ സമയമില്ല എന്ന് പറയരുത്. ഉച്ചക്ക് കൃത്യം 1 മണി എന്ന് പറയുമ്പോ വണ്ടി എടുത്ത് ചേട്ടൻ ഉണ്ണാൻ പോകുന്നത് ഞാൻ കാണാറുണ്ടല്ലോ.
8: ഓ, രക്ഷല്ലപ്പാ.
0: പിന്നെ ചേട്ടാ, ഓർമ്മശക്തി കൂട്ടാൻ യോഗ നല്ല ഗുണം ചെയ്യും കേട്ടോ. ചേട്ടൻ ഇന്ന് തന്നെ തുടങ്ങിക്കോ, ഇന്നതിന് പറ്റിയ ദിവസമാണ്.
8: അതെന്താ ഇന്ന്?
0: ഓ, അതും മറന്നാ, ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ അല്ലേ.
8: ഓ, ശരിയാ ശരിയാ, എന്നാ പിന്നെ ഇന്ന് തന്നെ ഒരു യോഗ ക്ലാസ്സിന് ചേർന്നേക്കാം.
0: പിന്നെ ഇന്ന് മ്യൂസിക് ഡേയും കൂടിയാണ്, എന്ന് വെച്ചിട്ട് പോയി പാട്ട് ക്ലാസ്സിനൊന്നും ചേർന്നേക്കരുത്.
8: അതെന്താ?
0: ചേട്ടൻ യോഗ ക്ലാസ്സിന് ചേർന്നാ അത് ചേട്ടന് ഗുണം ചെയ്യും, പക്ഷേ ചേട്ടൻ പാട്ട് ക്ലാസ്സിന് ചേർന്നാ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും, സഹിക്കണ്ടേ.
8: ഓ, ഒരു ലോക കുത്തുവാക്ക് പാറ വിരുദ്ധ ദിനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ.
0: എങ്കിൽ
8: അന്നെങ്കിലും ചേച്ചിന്റെ അടുത്തിരുന്ന് രക്ഷ കിട്ടുമായിരുന്നു.
0: ഓ ചേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്ക് തന്നെ ഒരു ധാരണയിലെത്തിയിട്ട് ഒരു ദിവസം അങ്ങ് തീരുമാനിച്ചാലോ.
8: ഓക്കെ, ഏത് ദിവസം?
0: February 30.
8: ഓക്കെ.
9: സമ്മതിച്ച്.
8: എന്നാ പിന്നെ അടുത്ത മെസ്സേജ് നോക്കാം.
0: ഓക്കെ, നമ്മുടെ ചില ശ്രോതാക്കൾ ചോദിക്കുന്നു, ലോകകപ്പ് ഫുട്ബോൾ ഒക്കെ ആയിട്ട് അവലോകനങ്ങളോ മറ്റു പരിപാടികളോ ഒന്നും ഇല്ലേന്ന്. സന്തോഷ് കണ്ണൂർ, രൂപേഷ് മധുക്കോത്ത് ഇവരൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്.
8: ഉണ്ടല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് 4:45 കാൽപന്തോളം എന്ന പേരിൽ പ്രതിദിന അവലോകനം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
0: അതെ, അല്ല ചേട്ടന്റെ ഇഷ്ട ടീം ഏതാന്ന് പറഞ്ഞില്ല.
8: ഓ, അതൊക്കെ പിന്നെ പറയാം.
0: ആ, ഫൈനലും കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. അപ്പൊ പിന്നെ ജയിക്കുന്ന ടീമിന്റെ കൂടെ നിന്നിട്ട് ഇതാണ് എന്റെ ടീം എന്ന് പറയാലോ.
8: ശരിയാണ്.
0: അപ്പോ അടുത്ത മെസ്സേജ്, സയൻസ് കഫേ പരിപാടിയിൽ ടി കെ ദേവരാജൻ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ വിജ്ഞാനവും അവതരണ മികവും ഒത്തുചേർന്ന പ്രഭാഷണം ഏറെ കൗതുകവും വിസ്മയവും ഉണർത്തി. മനുഷ്യൻ കാലത്തെ അളക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ചരിത്രവും സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളെ ആധാരമാക്കി കലണ്ടറുകൾ രൂപപ്പെട്ടതിന്റെ ശാസ്ത്രീയ പശ്ചാത്തലവും ലളിതമായ ഭാഷയിൽ അദ്ദേഹം വിശദീകരിച്ചത് ശ്രദ്ധേയമായിരുന്നു. ശാസ്ത്ര വിഷയങ്ങളെ സാധാരണ ശ്രോതാക്കൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കാനാകുമെന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഈ പരിപാടിയെന്ന് എം ആർ പ്രേംജിത്ത് വെള്ളപ്പന്തൽ.
8: ശരി, സോപാനും ഷാജി മുളക്കുന്നു എഴുതുന്നു, 18-ാം തീയതി ജാലകത്തിൽ തലശ്ശേരി കോനോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടന്നുവരുന്ന വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിനെ കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായി.
0: നാടകത്തെയും മലയാള ഭാഷയെയും വളരെയധികം സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം മധുരതരമാക്കുന്ന ടി പി ഭാസ്കര പൊതുവാൾ പങ്കെടുത്ത 8-ാം തീയതിയിലെ ജാലകം ഹൃദയസ്പർശിയായിരുന്നു. ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അക്ഷരസ്ഫുടതയും ഉച്ചാരണശുദ്ധിയും വേണമെന്ന് നിഷ്കർഷിക്കുന്ന അധ്യാപകൻ, ശിഷ്ടകാലവും ഊർജ്ജസ്വലതയോടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രേമാ ജനാർദ്ദനൻ മോറാള.
8: അടുത്ത മെസ്സേജ്, മേളത്തിന്റെ തമ്പുരാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാറാർ പങ്കെടുത്ത ജാലകം മികവാർന്നതായി. ചെണ്ടയിൽ തന്റെ മാന്ത്രിക വിരലുകളാൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് അനേകം ശിഷ്യമാരെയും വാർത്തെടുത്ത ആ വാദ്യമേള കുലപതിക്ക് എല്ലാ ആശംസകളും നേരുന്നു എന്ന് വി ശിവദാസൻ കണ്ണാടിപ്പറമ്പ്.
0: നാരായണൻ തലവിലെഴുതുന്നു, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാറാരുടെ മേള ജീവിത വീഥികളെ കേട്ടപ്പോൾ ഒരു തൃശൂർ പൂരമേളത്തിൽ പങ്കെടുത്ത സംതൃപ്തി കൈവന്നു. ചെണ്ടയുടെ മാസ്മരധ്വനിയുടെ മധുരിമ പോലെ ശ്രവണ സുന്ദര നിമിഷങ്ങൾ.
8: മട്ടന്നൂർ ശങ്കരൻകുട്ടി മാറാരുടെ ജീവിതവും അനുഭവവും കേട്ടു നമിക്കുന്നു ആ വിനയ ചാരുതയ്ക്ക് മുന്നിൽ എന്ന് സഞ്ജീവ് അക്കാനശ്ശേരി.
0: ഇക്കഴിഞ്ഞ June 4 നിത്യഹരിതവനമായ നീലിയാർ കോട്ടത്തിലെ പ്രകൃതി വർണ്ണന ജാലകത്തിലൂടെ കേട്ടപ്പോൾ കാറ്റിൽ ആലിലകൾ പോലെ ഓർമ്മകൾ തെന്നി നീങ്ങുകയായിരുന്നു. കാലം 2007. ഞാൻ അന്ന് ധർമ്മശാലക്കടുത്തുള്ള പഴയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തു വരുന്നു. ഈ ഞാൻ ആരാണെന്ന് വെച്ചാല് നമ്മുടെ രാധാകൃഷ്ണൻ പാനുണ്ടയാണ്. എന്നും ഉച്ചയൂണ് കഴിഞ്ഞ് ഞാനും എന്റെ സഹജീവനക്കാരായ സുധീർ മാഷും രാലജും വിശ്രമവേളകൾ ആനന്ദകരമാക്കിയത് ആ നീലിയാർ കോട്ടത്തിലായിരുന്നു. ശരിക്കു പറഞ്ഞാൽ മധ്യാഹ്ന വെയിലിലും കുളിര് പെയ്യുന്ന ഒരു കാവ് നടത്തമായിരുന്നു അത്. ആ മുള്ളുമുരിക്കും വെള്ളിലകളും മയിലയും കായാമ്പൂവും ഇലഞ്ഞിപ്പൂവിന്റെ സുഗന്ധമായി വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
8: ദേവദാരു പൂക്കാതിരിക്കില്ല, ആ ജാലകം മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ആ അമ്മ അനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും ഒരിക്കലും വെറുതെ ആവില്ല എന്ന് കെ രാമചന്ദ്രൻ പിള്ള, മലപ്പുറം.
0: രാഘപുഖത്തൂർ എഴുതുന്നു, ദേവദാരു പൂക്കാതിരിക്കില്ല. 10-ാം തീയതിയിലെ ജാലകം കേട്ടപ്പോൾ ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് നോവും മറുഭാഗത്ത് അഭിമാനവും തൊട്ടു. ആധുനിക സൌകര്യങ്ങളും ആരോഗ്യ സൌഖ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ചില മക്കൾ വിദ്യാഭ്യാസ പടിയിലിരുന്ന് നേർവഴി നോക്കാതെ അലസതയുടെയും അശ്രദ്ധയുടെയും ശുഭകരമല്ലാത്ത വഴിയിലേക്ക് നോക്കി ജീവിത വിജയ കിരീടമണിയാൻ പറ്റാതെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് സ്വയം എടുത്തു ചാടുന്നു. അപ്പോൾ ദേവദാരു എന്ന മോൻ പരിമിതിയുടെ പോറലുണ്ടായിട്ട് പോലും ശ്രദ്ധയോടെ വിജയത്തിലേക്കെത്തിയപ്പോൾ ഈ വിജയം ചട്ടുകപ്പാറ സ്കൂളിന്റെ മാത്രം അഭിമാനമല്ല, കേൾവിക്കാരായ നമ്മുടെ കൂടി അഭിമാനമായി തോന്നി. ആ മിടുക്കന്റെ ഇനിയുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പ്രക്ഷേപണം ചെയ്ത നാടകം എന്റെ വീട് 2500 സ്ക്വയർ ഫീറ്റ് നല്ലൊരു സന്ദേശം പകർന്നു തന്ന ശ്രവ്യാനുഭവമായിരുന്നു എന്ന് റസിയ ചക്കരക്കൽ.
8: ഒ പി കൃഷ്ണൻ ആട്ടടപ്പയുടെ മെസ്സേജ്, മലയാളത്തിന്റെ എക്കാലത്തെയും മഹാനടനായ സത്യന്റെ ഓർമ്മദിനമായ June 15 അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ കോർത്തിണക്കി പ്രക്ഷേപണം ചെയ്തത് ആ അനശ്വര നടനുള്ള ഉചിതമായ ആദരവായി.
0: നിയമദൃഷ്ടി പരിപാടിയിലൂടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അതീവ ലളിതമായും എന്നാൽ ഗൌരവത്തോടെയും സാധാരണക്കാരിലേക്ക് എത്തിച്ച അഡ്വക്കേറ്റ് സൌമ്യ ബിജു ശ്രീതിലകം എന്ന പരിപാടിയിൽ അതിഥിയായി വന്ന് സംസാരിച്ചപ്പോൾ അത് കൃത്യതയും ഉൾക്കാഴ്ചയും ഒട്ടും ചോർന്നു പോകാത്ത നല്ലൊരു പരിപാടിയായി എന്ന് ലതീഷ് കുന്നുമൽ ആലപ്പടമ്പ്.
8: കേരളത്തിൽ നിന്നും രാധാകൃഷ്ണൻ കെ പി എഴുതുന്നു, ശ്രീതിലകം പരിപാടിയിൽ അഡ്വക്കേറ്റ് സൌമ്യ ബിജുവുമായുള്ള അഭിമുഖം ഏറെ ശ്രദ്ധേയമായിരുന്നു. നിയമദൃഷ്ടിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ നിയമ ഉപദേശങ്ങൾ പല സന്ദർഭങ്ങളിലും എനിക്ക് ഉപകാരപ്രദമായി എന്ന് പ്രത്യേകം പറയട്ടെ.
0: പിന്നെ രമാഭാസ്കരൻ മയിൽ വേളം എഴുതുന്നു, ഞാനൊരു സ്ഥിരം ശ്രോതാവാണ്, അത് നമുക്കറിയാലോ അല്ലേ. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, അതും നമുക്കറിയാം. കത്തുകളും അയക്കാറുണ്ട്,
8: അറിയാം.
0: ആണ്ട് കഴിഞ്ഞ കുറെ ആഴ്ചകളിലായി നമ്മൾ കത്തൊന്നും വായിക്കാറില്ലത്രേ. പിന്നെ ഞാനതങ്ങോട്ട് നിർത്തി, ഒന്നുകൂടി എഴുതി അയക്കാം എന്ന് പിന്നെ വിചാരിച്ചു. എഴുതാൻ കാരണം രണ്ടു ദിവസങ്ങളിലായി ജാലകത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുമായുള്ള അഭിമുഖം അതിഷ്ടപ്പെട്ടു. അതുപോലെ വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്കറിയാമോ, ഗുഡ് ഇംഗ്ലീഷ് എല്ലാം വളരെ നന്നാവുന്നുണ്ട്. പിന്നെ ചേട്ടനോട്
8: എന്താണ്,
0: മലയാളം നല്ലതുപോലെ പഠിച്ചു ചേച്ചിയുടെ കൂടെ കൂടി നന്നായി അല്ലേ എന്ന്.
8: പിന്നെ വളരെ നന്നായി.
0: അതെന്താണ് ആ വളരെക്കൊരു വല്ലാത്ത നീളം? പൂന്താനത്തിന്റെ വരികളിലൂടെ ഡോക്ടർ കെ മോഹനൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം നന്നായി എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിട്ടുണ്ട്. പിന്നെ കെ കൃഷ്ണൻ കരിപ്പാൽ പൂന്താനം കവിതകളിലെ സാരാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 18-ാം തീയതി ഡോക്ടർ സി കെ മോഹനൻ തയ്യാറാക്കിയ സുഭാഷിതം ഏതൊരാളുടെയും കണ്ണു തുറപ്പിക്കുന്ന നല്ലൊരു സന്ദേശമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ ബീനായം മണ്ണൂർ പറമ്പ്, വൈഗാ ഉണ്ണി ഓലയമ്പലം ഇവരെഴുതിയിട്ടുള്ളത്, 15-ാം തീയതി രാവിലെ വായനയുടെ വാതായനങ്ങൾ എന്ന പരിപാടി കേട്ടു. ഇതിൽ ഡോക്ടർ എസ് കെ മാധവൻ എഴുതിയ സാധാരണ രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ എന്ന പുസ്തകത്തെ രാധാകൃഷ്ണൻ അടുത്തില പരിചയപ്പെടുത്തിയത് ഏറെ ഉപകാരപ്രദമായി. പ്രകൃതി ചികിത്സ കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് എഴുതിയ ഈ പുസ്തകത്തെ അടുത്തറിയാൻ കഴിഞ്ഞപ്പോൾ ഈ പുസ്തകം വാങ്ങിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സാധാരണ നോവലുകളെക്കുറിച്ചൊക്കെയാണ് ഈ പരിപാടിയിൽ അവലോകനം ചെയ്ത് കേൾക്കാറ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പുസ്തകം തെരഞ്ഞെടുത്തതിനും അത് പരിചയപ്പെടുത്തിയതിനും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇവരൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, വളപ്പൊട്ടുകൾ എന്ന പരിപാടി ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നായിരുന്നു. പക്ഷേ ആ പരിപാടിയുടെ സമയം കുറച്ച് നിങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റി. ഇപ്പോൾ ആ പരിപാടി കേൾക്കാനും ഇല്ല എന്ന്.
8: അല്ല കേൾക്കുന്നുണ്ട്.
0: സമയം കൂടി ഒന്ന് പറഞ്ഞുകൊടുക്കും.
8: സമയം പറയാം, വെള്ളിയാഴ്ച രാവിലെ 11:30 വളപ്പൊട്ടുകൾ ഉണ്ട്.
0: അതെ, 11:30 to 12:00. അപ്പോ ആ സമയത്ത് കേൾക്കുക അല്ലേ.
8: കേൾക്കുന്നു. പരിഹസിക്കുന്നവർ അവരുടെ വഴിക്ക് പോട്ടെ, ഞാൻ എന്റെ വഴിക്കും പോകും.
0: ഓഹോ, ചേട്ടൻ അങ്ങനെ തീരുമാനിച്ചു?
8: ഇല്ല ചേച്ചി, ഇത് മെസ്സേജ് ആണ്.
0: ഞാൻ വിചാരിച്ചു ചേട്ടൻ ചേട്ടന്റെ വഴിക്ക് പോവാൻ തീരുമാനിച്ചു.
8: ലക്ഷ്യത്തിലെത്തുവാൻ പരിശ്രമിക്കുക, അവസാന വിജയം നമുക്ക് അനുകൂലമായി തീരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക.
0: ഇതാരോ ചേട്ടന്റെ മലയാളത്തെ ഉദ്ദേശിച്ച് എഴുതിയതാണല്ലോ.
8: അല്ല ചേച്ചി, ഇത് ശാന്ത ശ്രീധരൻ പങ്കെടുത്ത കിസാൻ വാണിയെ കുറിച്ച്.
0: ഓഹോ ശരി.
8: ശാന്ത ശ്രീധരൻ കർഷക മാത്രമല്ല ആത്മവിശ്വാസമുള്ള സംരംഭക കൂടിയാണെന്ന് മനസ്സിലായി.
0: ഓക്കേ.
8: ഈ മെസ്സേജ് അയച്ചത് ബിന്ദു സുന്ദർ, പറശ്ശിനിക്കടവ്.
0: ഒരു കത്താണ്, വളരെ കഷ്ടപ്പെട്ട് ഞാനത് പൊട്ടിച്ചെടുക്കുകയാണ്. എന്താണ് എഴുതിയിട്ടുള്ളത്, ആരാണിത്? ശൈലജ കുനിയിൽ, ഉദയം, കതിരൂർ, മലാൽ. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്, കത്തുകൾ അയക്കുമ്പോൾ എല്ലാം വായിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇല്ലെന്റെ പൊട്ടിച്ച് വായിച്ചത്. റേഡിയോ തുറന്നാൽ 11 വരെ എല്ലാ പരിപാടിയും കേൾക്കും.
8: അതിനുശേഷം?
0: അതിനുശേഷം അവർക്ക് ഉറങ്ങണ്ടേ?
8: നൈറ്റ് 11. ഞാൻ വിചാരിച്ചു പകൽ 11.
0: പിന്നെ കതിരും പതിരും നിർത്തിയത് എന്തിനാണ്?
8: അല്ല ചേച്ചി, അത് നിർത്തിയിട്ട് ഒരു വർഷം ആയില്ല, ഇപ്പോഴാണ് ചോദിക്കുന്നത്.
0: ഇപ്പോഴായിരിക്കും ശ്രദ്ധിച്ചത്. പിന്നെ ദർപ്പണം ഇഷ്ടമാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും വളരെ നന്ദി ശൈലജ ചേച്ചി. അടുത്ത കത്ത് ചേട്ടൻ വായിച്ചോ.
8: 8-ാം തീയതി ജാലകം പരിപാടിയിൽ ടി പി ഭാസ്കർ പൊതുവാളുമായി നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദവും കാലിക പ്രസക്തവുമായിരുന്നു. അന്നേ ദിവസം വായനയുടെ വാതായനങ്ങൾ എന്ന പരിപാടിയിൽ കൊടക്കാട് കണ്ണപ്പെരുവണ്ണാന്റെ ചിലമ്പിട്ട ഓർമ്മകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് വി വി പ്രഭാകരൻ സംസാരിച്ചത് നന്നായിരുന്നു എന്ന് കെ എം കരുണാകരൻ കുട്ടിയാട്ടൂർ.
0: പിന്നെ നമ്മുടെ കാർത്തികാണ്ടല്ലൂരിന്റെ കത്ത്, ആകാശവാണിയുടെ ഗ്ലാമർ പരിപാടികളിലൊന്നായ ഗാനലോക വീഥികളിൽ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. 1961 പുറത്തിറങ്ങിയ ക്രിസ്തുമസ് രാത്രി എന്ന സിനിമയെക്കുറിച്ചും അതിലെ പാട്ടുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇവർ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് രാമകൃഷ്ണൻ തിലാനൂർ, അദ്ദേഹത്തിന്റെ കത്താണ്. വയസ്സ് 85 വിശ്രമ ജീവിതം നയിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം കിസാൻ വാണി പരിപാടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യം, ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കർഷകരുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്താന്ന് വെച്ചാല് പലപ്പോഴും ആ പരിപാടി കേൾക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പൊ അവരെ വിളിച്ച് ചോദിച്ചാല് കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാലോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇദ്ദേഹം നമ്പര് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാര്യം ചെയ്യാമല്ലേ. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്.
8: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം
8: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
8: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
8: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
4: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
7: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
9: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
10: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
11: ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടിയുണ്ട്.
12: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാറാകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
10: ട്രെഡിമിക്സ്.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
3: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 8891107238.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തികളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിന് ചലച്ചിത്രഗാന പരിപാടി ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 1:58 വരെ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങളും ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ 0497295600, മറ്റൊരു നമ്പർ 9495991015. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 1:58 വരെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമ

0: സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആത്മരാഗം, ഈ ആൽബത്തിലേത്. ഗാനരചന കെ ശിപുരാജ്, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആദ്യ ഗാനം പാടിയത് രവിശങ്കർ. അമൃതനിഷ്യന്തിയാം നിൻ കളമൊഴിച്ചാർത്തിൽ ഒരു ഗാനവീചിയായി ഉണരുന്നു ഞാൻ.

ആൽബം ഗാനങ്ങളിൽ ഇത് ഒരു ഗാനം കൂടി കേൾക്കാം. വിസ്മൃത വൈഭാത ശ്രീയഴും രാഘവ സൂര്യകുലോദ്ഭവ ദേവദേവ. ഗാനം പാടിയിരിക്കുന്നത് സുദീപ് കുമാർ.

0: ആത്മരാഗം ഈ ആൽബത്തിലെ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങളും ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497 2 9 5 6 0 0 7. മറ്റൊരു നമ്പർ 9 4 9 5 9 9 1 0 1 5. വിളിക്കേണ്ട സമയം ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 1:58.

0: This is Akashvani, the news read by Naresh Mago. Prime Minister Narendra Modi today commissioned three indigenously built Indian Navy platforms, INS Dhunagiri, INS Sanshodhak and INS Agray in Kolkata. Designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers, the vessels are intended to strengthen combat operations, hydrographic surveying, and anti-submarine warfare. Addressing the tri-commissioning ceremony, Prime Minister Modi said that today, India is strengthening its entire maritime ecosystem, and initiatives like Sagarmala are part of this broader vision.
1: भारत आज अपने पूरे मैरिटाइम इकोसिस्टम को सशक्त बना रहा है इसलिए आज भारत अपने बंदरगाहों का आधुनिकीकरण कर रहा है नई क्षमता तैयार कर रहा है नई कनेक्टिविटी बना रहा है नदी जलमार्गों का विस्तार कर रहा है मल्टी मॉडल लॉजिस्टिक नेटवर्क विकसित कर रहा है सागरमाला जैसे अभियान इसी व्यापक सोच का हिस्सा है
0: Mr. Modi further said that there was a time when India was recognized as one of the world's largest defense importers, but today India's defense production has grown rapidly and our defense exports are also growing at an unprecedented pace.
1: 2014 tak desh ka kul defense production 40,000 crore rupees ke aas paas tha. Aaj yeh badhkar lagbhag 1,80,000 crore rupees tak pahunch gaya hai. और साथियों एक तरफ देश में रक्षा उत्पादन तेजी से बढ़ा है दूसरी तरफ हमारा डिफेंस एक्सपोर्ट अभूतपूर्व गति से बढ़ रहा है
0: Defense Minister Rajnath Singh also said that the tri-commissioning of the three indigenously built Indian Navy platforms is a defining moment in India's maritime capability development. The 12th International Yoga Day is being celebrated across India and around the world today with the theme Yoga for Healthy Aging. The theme highlights the importance of adopting yoga as a lifelong practice for healthy, active and dignified aging. Prime Minister Narendra Modi led the nation in observing the International Day of Yoga from Kolkata's Red Road. Participating in the Common Yoga Protocol session, Mr. Modi performed yoga alongside thousands of practitioners at the iconic venue. Speaking on the occasion, Mr. Modi said, "Yoga is not just physical exercise and is not restricted to any age group, but it is an expression of human spirit." President Draupadi Murmu also performed yoga at Garrison Ground in Jabalpur, Madhya Pradesh today. A large number of public representatives, officials and citizens were present at the event. Addressing the event, the president said, "Yoga is a celebration of India's great tradition." She said yoga has shown humanity the path to a healthy, balanced and meaningful life. The National Testing Agency, NTA, has issued guidelines for the students appearing for the NEET UG re-examination today. Over 22.79 lakh candidates will sit for the exam in 551 cities in India and 14 cities abroad. The NTA said that entry to the examination centres will close at 1:30 in the afternoon. It has asked the students to carry their admit cards and valid photo ID. The admit cards for the exam can be downloaded from the website neet.nta.nic.in. The admit card for the 3rd of May exam shall not be valid for entry today. Meanwhile, Union Education Minister Dharmendra Pradhan has urged the students to take the exam without fear and wish them the very best. Talking to media in New Delhi, the Education Minister assured that all necessary arrangements have been made for the smooth conduct of the exam. Union Home Minister Amit Shah paid tribute to Rashtriya Swayamsevak Sangh RSS founder Dr. Keshav Baliram Hedgewar on his death anniversary today. In a social media post, Mr. Shah remembered Dr. Hedgewar for establishing the Sangh and spreading the ethos of nation first and cultural nationalism among the people. In cricket, India A were 221 for 3 in 28 overs against host Sri Lanka A in the final match of the Tri-Nation A Series 2026 in Dambulla when reports last came in. And that is the end of this news bulletin.
2: Akashvani, Kannur. സേവന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു വർഷത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിലായിരിക്കും നിയമനം. കേരള സർക്കാരിന്റെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സയൻസ് വിഷയത്തിൽ നേടിയ പ്രീ ഡിഗ്രി, പ്ലസ് ടു, വി എച്ച് എസ്സിക്ക് ശേഷം ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം പാസായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നാളെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ gmc.kannur.edu.in നിന്ന് ലഭിക്കുന്നതാണ്. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത പ്ലസ് ടു, ഡി എം എൽ ടി, ബി എസ് സി, എം എൽ ടി, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, പ്രായപരിധി 40 വയസ്സിൽ താഴെ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467221552. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂലൈ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 40 വയസ്സ്. ഫോൺ നമ്പർ ഇതാണ്: 0499425566. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരം 6 മുതൽ 11 മണിവരെ തേർഡ് ഷിഫ്റ്റ് ഡയാലിസിസ് നടക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467221552. സിയാപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സിയാപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ വെച്ച് നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PSC അംഗീകരിച്ച KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0495272366. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷനിൽ നിന്നും ധനസഹായം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആചാരസ്ഥാനികർ, കോലധാരികൾ 2026 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വേതനം ലഭിക്കുന്നതിനായി ക്ഷേത്ര ഭരണാധികാരികളുടെ സാക്ഷ്യപത്രം, മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, ഗുണഭോക്താക്കളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ എന്നിവ മലബാർ ദേവസ്വം ബോർഡ് ചിറക്കര ക്രൈസ്റ്റ് കോളേജിന് സമീപം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ 6 ജൂലൈ മുമ്പായി നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇരിക്കൂർ ബ്ലോക്കിലേക്ക് രാത്രികാല മൃഗചികിത്സാ സേവനത്തിന് കരാറടിസ്ഥാനത്തിൽ 89 ദിവസത്തേക്ക് മാത്രം BVSC ആൻഡ് AH വെറ്റിനറി ബിരുദധാരിയെ തെരഞ്ഞെടുക്കുന്നു. അസൽ ബിരുദ സർട്ടിഫിക്കറ്റും KSVC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്കായി കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ എത്തേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0479727062. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഓം അടിശുദ്ധ്യാ എന്നവാ മുടിശുദ്ധ്യാ എന്നവാ ആൽപശുദ്ധ്യാ എന്നവാ അടിയുന്നു തൊട്ടുമുടിയോളവും മുടിയുന്നു തൊട്ടടിയോളവും കേശാദിപാദത്തോളവും പാദാദികേശത്തോളവും പീഡിക്കപ്പെട്ടിരിക്കുന്ന കണ്ണേറും കരിവിഷവും നെഞ്ചേറും നാവൂറും നെഞ്ചിലേറ്റ വിഷവും വാങ്ങേണം നീങ്ങേണം ഒഴിയേണം സമ്പ്രദായത്താണ് വാങ്ങി നീങ്ങി ഒഴിഞ്ഞു പോക പോക ഹരിഹരിയാദിമൂലശ്രീ പരമാനന്ദ പരമഗുരുവേദിരുവാമിണി പരമാനന്ദ പരമഗുരുവേദിരുവാമിണി.

നീശനിയൻ ശാസ്താവയനും ദൈവച്ചേകോനും ബ്രഹ്മനും ബ്രഹ്മഭൂതം വൈഷ്ണവക്കാളിഭദ്രൻ വിഷ്ണുഭൂതാംഗശേഷനും നിടിയൊരി പടയഭഗ്നി നടങ്കുമോങ്കാരമൂർത്തികൾ നിർക്കുത്തൻ നൃഗക്കുത്തൻ ഖലൻ ഘ്രകലൻ ഘ്രകാന്തൻ ഉഗ്രസൻ ഇക്കരുത്തനും വികടനും നീലയാട്ടൻ ദണ്ഡുമെന്ന് നേരമെത്തും ദണ്ഡനും കണ്ഠകർണൻ ചൊട്ടികൾക്കിഷ്ടമൂർത്തി ഇഷ്ടമാംബ സൂര്യമാല നണമുണ്ണും ചോരക്കട്ടി മഞ്ചണോൻ മണാളോൻ മങ്കക്കുഞ്ചിനേക്കപ്പിശാചും ഉമ്മട്ടൻ അമുക്കൻ ചൊക്കൻ ചമ്മട്ടൻ ശകടമർദ്ദനൻ ശോഭിച്ചു ശോഭിപ്പിക്കും പാഷാണമൂർത്തിവർഗം വേദാളപ്പിശാചും ചൂവാപാതാളമൂർത്തിവർഗം 4444 ഇഹമൂർത്തികൾ വാദേജം കൊണ്ട് ദേഹേജം ദേഹേജം കൊണ്ട് വാദജം വാദപിത്തകപക്ഷയം വന്ദനം പിടിചൊല്ലുന്നേൻ ആദിത്യനഗ്നി യമൻ നിരുതി വരുണൻ വായു സോമനീ ശാന്തൻ എന്നിങ്ങനെ എട്ട് തിക്കുന്നും എമ്മരം കോടിക്കുന്നും കണ്ടതൃക്കുന്നും കാറ്റ് തട്ടിപ്പിടിച്ചാൽ നലമൃത ദേവതമാർക്ക് ഉത്തമത്താൽ തന്നേൻ വിലി അധമത്താൽ തന്നേൻ വിലി അധമാധമത്താൽ തന്നേൻ വിലി ഉത്തമർക്ക് നീറും പാലും പഴുക്ക അധമർക്ക് ജലഗന്ധപുഷ്പഹോമധൂപ നിവേദ്യം വെച്ചു അധമാധമർക്ക് കോടി കോടി കലശം തരുന്നുണ്ട് ഞാൻ ഇന്ദുവരുടെ വലിയ കണ്ടു ഇവിടുന്നും വാങ്ങി നീങ്ങി നിൽക്കാ നലമൃഗദേവതമാരെ നലമൃഗദേവതമാരെ പോകുമ്പോൾ പുറം കണ്ണും വരുമ്പോൾ അകം കണ്ണും വട്ടമത്ത ചാലെന്നും ചതുരമത്ത കുളക്കടവെന്നും പൂങ്കാവുന്നും പൊഴുകയെന്നും കണ്ണിനാൽ കാണപ്പെട്ടു മൂക്കിനാൽ ഗന്ധപ്പെട്ട നലമൃഗദേവതമാർക്ക് അഞ്ഞായ ആഴക്ക് ഉരുസിമാംസം കൊടുത്ത് ദിക്കിതിരിച്ചാലപ്പോലെ ഇവരുടെ ഉള്ളോട് ഉയിരോട് ജീവോട് ജീവാത്മാവോട് പീഡിക്കപ്പെട്ടിരിക്കുന്ന സർവ ഉപദ്രവദോഷങ്ങളും വാങ്ങേണം നീങ്ങേണം ഒഴിയേണം സമ്പ്രദായത്താണ്.

ഓം കിഴക്കിനെ ദിക്കിതന്മേൽ ഞാനിതാ വന്നു നിന്നേൻ. കയ്യിലോ പൊരുളുമുണ്ട് കാളിയേ നിന്നെ കാണുവാൻ. വന്നേൻ വന്നേൻ പടിയും പടി അടച്ചിരിക്കുന്ന പടിഭൂത പിശാചുഗണങ്ങളെ, അഖിലമേ വലിതട്ടി തുറന്നു തരുന്നേൻ ആകൂലും അമൃതകാളിതായേ.

ായും വധിച്ചിരിപ്പ് അവർക്കൊന്തോ ഒരു അണിയാഭരണമായി വധിച്ചിരിപ്പ് വെള്ളിയല്ലോ അണിയാഭരണമായി വധിച്ചിരിപ്പ് വെള്ളിയാലെ മാഠം വെള്ളിയാലെ പീഠം വെള്ളിയാലെ ചാരുവാതിൽ പോരുവാതിൽ വെള്ളിയാലെ രുദ്രാക്ഷം വെള്ളിത്താവും താക്കോലുമായി കിളികളെ തട്ടി തുറന്ന വാതി ഇലകം കൊണ്ടു മേലിരിക്ക ഉത്തമമാകും മഹാമേരൂർ ദേവതമാരെ ഇക്കളം വരിക വന്നേ ണം വരിക വന്നേക്കളം വരിക വന്നേ കിഴക്കിനേന്തിക്ക് തന്മേലാരല്ലോ അതിദേവതയായി വസിച്ചിരിപ്പ് കിഴക്കാദിത്യനല്ലോ അതിദേവതയായി വസിച്ചിരിപ്പ് അവർക്കെന്തൊരു ചേലയായും വസിച്ചിരിപ്പ് വെള്ളയല്ലോ ചേലയായി വധിച്ചിരിപ്പ് വെള്ളച്ചേല വിരിച്ചുടുത്തു വെള്ളവേതാളം കഴുത്തിലേന്തിയാറൻ പറയും വെള്ളകറും ചോറും മണിയും ജന്മത്തും പൂവിടുജാന്ത പുതുക്കലവുമാറുവേഴും ദശമയിൽ നിന്നിട്ടിഷ്ടമായ വലിയേ കൊണ്ടു ഇവരുടെ വിണിയെ തീർത്തു ഇവിടുന്നും വാങ്ങി നീങ്ങി നിൽക്ക നലമൃഗദേവതമാരെ നലമൃഗദേവതമാരെ കിഴക്കിനെ ദിക്ക് തന്മേൽ പോകുമ്പോൾ പുറംകണ്ണും വരുമ്പോൾ അകങ്കണ്ണും വട്ടമത്തജാലെന്നും ചതുരമത്ത കുളക്കടവെന്നും പൂങ്കാവെന്നും പൊഴികയെന്നും കണ്ണിനാൽ കാണപ്പെട്ടു മൂക്കിനാൽ ഗന്ധപ്പെട്ട നലമൃഗദേവതമാർക്ക് ഉത്തമത്താൽ തന്നേൻ ബലി അധമത്താൽ തന്നേൻ ബലി അധമാധമത്താൽ തന്നേൻ ബലി

മൃഗദേവതമാരെ. കിഴക്കിനേൻ ദിക്കുതന്മേൽ കൂട്ടിവെച്ച കുരുസിയെങ്കിലും ഉഴിഞ്ഞ പഴയരിയെങ്കിലും കിഴക്ക് ശ്രീ ആദിത്യന്റെ മുക്കാൽ വട്ടമേ വാങ്ങി നീങ്ങി നിൽക്ക സ്വഹായൻ ഗുരുവിനാണ. ഓം വടക്കിനേൻ ദിക്കുതന്മേൽ ഞാനിതാ വന്നു നിന്നേൻ, കയ്യിലോ പൊരുളുമുണ്ട് കാളിയേ നിന്നെ കാണുവാൻ. വന്നേൻ വന്നേൻ പടിയും പടിയടച്ചിരിക്കുന്ന പടിഭൂത പിശാചുഗണങ്ങളെ, അഖിലമേ വെലിതട്ടി തുറന്നു തരുന്നേനാകൂലും അമൃതകാളിതായ ഇക്കളം വരിക വന്നേൻ, ഇക്കളം വരിക വന്നേൻ വടക്കിനേൻ ദിക്കുതന്മേൽ. ആരല്ലോ അതിദേവതയായും വധിച്ചിരിപ്പ്, വടക്ക് ശ്രീ ഭദ്രകാളിയും കാരാഗണങ്ങളല്ലോ അതിദേവതയായും വധിച്ചിരിപ്പ്, അവർക്കൊന്തോ ഒരു അണിയാഭരണമായി വധിച്ചിരിപ്പ്, ചെമ്പല്ലോ അണിയാഭരണമായി വധിച്ചിരിപ്പ്. ചെമ്പാലമാഠം ചെമ്പാലേ പീഠം ചെമ്പാല ചാരുവാതിൽ പോരുവാതിൽ.

ആന്ത പുതുക്കലവും ആറുമേഴും ദശമേൽ നിന്നിട്ടിഷ്ടമായ വിലയെ കണ്ടു ഇവരുടെ പിണിയെ തീർത്തു. ഇവിടുന്നും വാങ്ങി നീങ്ങി നിൽക്കാ നലമൃഗദേവതമാരെ നലമൃഗദേവതമാരെ. വടക്കിനേ ദിക്കു തന്മേൽ പോകുമ്പോൾ പുറം കണ്ണും വരുമ്പോൾ അകം കണ്ണും വട്ടമത്ത ചാലെന്നും ചതുരമത്ത കുളക്കവടവെന്നും പൂങ്കാവെന്നും പൊഴുകയെന്നും കണ്ണിനാൽ കാണപ്പെട്ടു മൂക്കിനാൽ ഗന്ധപ്പെട്ട നലമൃഗദേവതമാർക്ക് ഉത്തമത്താൽ തന്നേൻ ബലി അധമത്താൽ തന്നേൻ ബലി അധമാധമത്താൽ തന്നേൻ ബലി. ഉത്തമർക്ക് നീറും പാലും പഴുക്കാധമർക്ക് ജലഗന്ധ പുഷ്പകോമധൂപതി വേദ്യം വെച്ചു. അധമാധമർക്ക് കോടി കോടി കലശം തരുന്നുണ്ട് ഇന്നിവരുടെ വിലയെ കണ്ടു ഇവിടുന്നും വാങ്ങി നീങ്ങി നിൽക്ക നലമൃഗദേവതമാരെ നലമൃഗദേവതമാരെ. വടക്കിനേ ദിക്കു തന്മേൽ കൂട്ടിവെച്ച കുരിശിയെങ്കിലും ഒഴിഞ്ഞ പഴയരിയെങ്കിലും വടക്ക് ശ്രീഭദ്രകാളിയുടെ മുക്കാൽ വട്ടം വാങ്ങി നീങ്ങി നിൽക്ക. കാൽവട്ടം വാങ്ങി നീങ്ങി നിൽക്ക സ്വാഹൻ ഗുരുവിനാണ്.

0: എൻ പടിയും പടിയടച്ചിരിക്കുന്ന പടിഭൂത പിശാചിഗണങ്ങളെ, അഖിലമേ വലിതട്ടി തുറന്നു തരുന്നേൻ ആകോലും അമൃതകാളിതായേ, ഇക്കളം വരിക വന്നേൻ, ഇക്കളം വരിക വന്നേൻ. തെക്കിനേൽ ദിക്ക് തന്മേൽ ആരല്ലോ അതിദേവതയായി വസിച്ചിരിപ്പ്, തെക്ക് യമധർമ്മനല്ലോ അതിദേവതയായി വസിച്ചിരിപ്പ്, അവർക്കെന്തോരു അണിയാഭരണമായി വധിച്ചിരിപ്പ്, ഇരുമ്പല്ലോ അണിയാഭരണമായി വധിച്ചിരിപ്പ്, ഇരുമ്പാല മാഠം ഇരുമ്പാല പീഠം ഇരുമ്പാല ചാരുവാതിൽ പൂരുവാതിൽ ഇരുമ്പാല രുദ്രാക്ഷം, ഇരുമ്പിൻ താവും താക്കോലുമായി കലികല തട്ടി തുറന്ന വാതിയിലകം കൊണ്ടുമേലിരിക്ക ഉത്തമമാകും മഹാമേരൂർ ദേവതമാരെ, ഇക്കളം വരിക വന്നേൻ, ഇക്കളം വരിക വന്നേൻ. തെക്കിനേന്തിക്ക് തന്മേൽ പോകുമ്പോൾ പുറംകണ്ണും വരുമ്പോൾ അകങ്കണ്ണും, വട്ടമത്ത ചാലെന്നും ചതുരമത്ത കുളക്കടവെന്നും പൂങ്കാവെന്നും പൊഴുകയെന്നും, കണ്ണിനാൽ കാണപ്പെട്ടു മൂക്കിനാൽ ഗന്ധപ്പെട്ട നളപുര ദേവതമാർക്ക്, ഉത്തമത്താൽ തന്നെ എൻവലി, അധമത്താൽ തന്നെ എൻവലി, അഥവാ അധമത്താൽ തന്നെ എൻവലി, ഉത്തമർക്ക് നീറും പാലും പഴുക്ക, അധമർക്ക് കോടി കോടി കലശം തരുന്നുണ്ട് ഞാൻ ഇന്ന് ഇവരുടെ വലിയ കണ്ടു. ഇവിടുന്ന്
1: പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച മലയം കെട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗാ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റണമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ശാന്തിപഥിൽ യോഗ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും JP നദ്ദ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ തലമുറക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ തലമുറ വ്യായാമത്തിന് പ്രാമുഖ്യം നൽകുന്നില്ലെന്നും വ്യായാമത്തിലൂടെ ആരോഗ്യ തലമുറയെ വാർത്തെടുക്കാമെന്നും അവരവർക്ക് പറ്റിയ വ്യായാമം തിരഞ്ഞെടുക്കണമെന്നും യോഗ ദൈനംദിന ശീലമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. ദേശീയ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ജില്ലാതല പരിപാടി കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. ദേശീയ

0: ആരോഗ്യ ദൌത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം കോൺഫറൻസ് ഹാളിലെ പരിപാടിയിൽ കോട്ടയം നഗരസഭാധ്യക്ഷൻ എം പി സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പൌരാണിക ഭാരതത്തിലെ ഋഷി പരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗാശാസ്ത്രമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു. മനുഷ്യന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൌകര്യങ്ങൾ ഒരുക്കുന്ന ശാസ്ത്രപദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി കെ പത്മനാഭൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ കപ്പലുകൾ യുദ്ധപ്രവർത്തനങ്ങൾ, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്നിവ ശക്തിപ്പെടുത്തും. നീറ്റ് യു ജി പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. രാജ്യത്തെ 551 നഗരങ്ങളിലെയും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യമെങ്ങും പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഭയമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷ എഴുതുന്നവർക്ക് മന്ത്രി ആശംസകളും നേർന്നു. പരീക്ഷാ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സ്പോർട്സ് കോട്ടയുടെ ആദ്യ അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് ബി ജെ പി സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കല്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 പുതിയ സർവീസ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണയാണ് സർവീസ്. തുടർന്ന് ജൂലൈ 29 മുതൽ ഞായറാഴ്ച സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി ആഴ്ചയിൽ 3 സർവീസുകളായി വികസിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദേശീയപാത 66 കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കലക്ടർ സ്ഥലത്തെത്തി വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച് അന്തിമ വിലയിരുത്തൽ നടത്തിയത്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൗകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് മുതൽ കലക്ടറേറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ദിവസേന അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ ജയം. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എയ്ക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസെടുത്തിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാപണ്ഡിതനുമായ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ ശ്രദ്ധേയനായ നാരായണക്കുറുപ്പ് കവിത, നിരൂപണം, ഗവേഷണം, ഭാഷാപഠനം തുടങ്ങിയ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസ്മരിച്ചു. പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അങ്കണവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2nd വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങൾ കൈമാറി വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ MLA അറിയിച്ചു. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2nd അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F മത്സരത്തിൽ ടുനീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, നാടകം പിതൃഭവനം.

നാടകഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. സിബിഎസ്ഇയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100s ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500s

0: പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ലക്ഷദ്വീപിലെ അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
3: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനെ ജാ റഹാ ഹേ മേരാ പൂരാ ഭരോസ ഹേ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കെ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലാഖ് വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനെ വാലേ ഹേ നിർഭയ ഹോക്കെ ബൈഠേ ചിന്താ മുക്ത ഹോക്കെ ബൈഠേ ആപ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹേ.
1: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേയായി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 4 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1:00.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
7: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ വിളിച്ചോളൂ ശ്രോതാക്കളെ. നമ്പറുകൾ ഇതാണേ: 0497 2956 0007. ഇനി മറ്റൊരു നമ്പർ 9495 99 1015.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ പരിപാടിയിലേക്ക് ഇവിടെ ആദ്യം വിളിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: ഇതാരാണ് വിളിക്കുന്നത്? പറയൂ, പേര് പറയൂ. ഹലോ, പേര്
1: വിജയ.
0: എവിടുന്നാ വിളിക്കുന്നത് നിങ്ങള്? സ്ഥലം?
1: നമ്മള് വിളിക്കുന്നത് തേർത്തല്ലി എന്ന് പറയുന്ന തേർത്തല്ലിയുടെ അടുത്ത്, കുറച്ച് തേർത്തല്ലിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരണം. പെരുവട്ടം താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് പെരുവട്ടം.
0: ആ, തേർത്തല്ലി ഏറെക്കുറെ കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരുപാട് ദൂരെയാണോ ഈ പറഞ്ഞ സ്ഥലം? അത്രേ ഉള്ളൂ അല്ലേ? ആ, പറയൂ വിജയ മേച്ചി, ഏത് പാട്ടിന് വേണ്ടിയാണ് ഇന്ന് വിളിച്ചത്?
1: എനിക്ക്
0: എല്ലാവർക്കും വേണ്ടിയാണ്. ബിജുനാരായണൻ പാടിയ വേർഷൻ ഉണ്ട്, ചിത്ര പാടിയ വേർഷൻ ഉണ്ട്. ആരതാണ് കേൾക്കേണ്ടത്?
1: എന്തോ,
0: ബിജുനാരായണൻ പാടിയതും ഉണ്ട്, ചിത്ര പാടിയതും ഉണ്ട്. പാടിയതാണ് കേൾക്കേണ്ടത് അല്ലേ? അപ്പം എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി അങ്ങനെയൊക്കെ, എന്താ പറയാ, നമ്മള് ശരിക്കും പറഞ്ഞാലേ കുഞ്ഞുനാള് മുതല് തിരക്കുകൾക്കിടയിലും ഒന്നും നമ്മളെ അറിയിക്കാതെ അല്ലെ, നമുക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നുണ്ട്, നമുക്ക് ധൈര്യം തരുന്നുണ്ട് അല്ലെ, ആത്മവിശ്വാസവും കരുതലും സ്നേഹവും അല്ലെ, നമുക്ക് പറയാം വാത്സല്യവും എല്ലാം തിരക്കിനിടയിലും നമ്മളെ അടുത്ത് വിളിച്ചിരുത്തി അല്ലെ, നമ്മളുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ച് പിച്ചാ പിച്ചാ നടക്കുന്നത് മുതല്. ആ, എന്താ ഒന്നും പറയാത്ത എന്നെ കൊണ്ട് പറയിക്കുക അല്ലേ വിജയമ്മ? അത് വേണ്ട, അത് വേണ്ട, നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലേ പറയേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ അച്ഛൻ നമ്മളെ കാത്തു നോക്കുകയാണ് അല്ലേ?
1: ആ,
0: അപ്പൊ പറയൂ.
1: ഞാന് നേരത്തെ

0: ഒരു നാല് ദിവസം മുമ്പ് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ വിളിച്ചില്ല. കുറച്ചല്ല, 3 വർഷത്തിനേലെയായി വിളിക്കാറായിട്ട്.
1: 3 വർഷത്തിന് മേലെയായി, അത് വലിയൊരു ഗ്യാപ്പ് അല്ലേ?
0: പിന്നെ അതിന് മുമ്പ് വിളിക്കുന്നായിരുന്നു, പിന്നെ ഇപ്പൊ അങ്ങനെ വിളിക്കല്
1: കുറവാണ്. തന്നെ മാറി നിന്ന്
0: എന്തോ,
1: തന്നെ മാറി നിന്നതാണോ അതോ മറ്റുള്ളവർ ശ്രമിക്കട്ടെ എന്ന് കരുതിയാണോ?
0: ഇപ്പം ഇങ്ങനെ റേഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, വാർത്ത, ഡൽഹി വാർത്ത. അപ്പൊ സമയം നോക്കുമ്പോ 1:56 അപ്പൊ ഞാൻ നോക്കുന്നു, വെറുതെ ഒന്ന് ട്രൈ നോക്കാൻ വിചാരിച്ചു നോക്കിയപ്പോ കിട്ടി.
1: എന്നാ പിന്നെ ഒന്ന് നോക്കാന്ന് കരുതി അല്ലെ, അങ്ങനെ കിട്ടിയതാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട്
0: അങ്ങനെ പെട്ടെന്ന് വേഗം തന്നെ കിട്ടുന്നു. അന്നേരം ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ലാൻഡ് ഫോൺ ഇല്ല, മൊബൈൽ തന്നെ വിളിക്കുന്നത്.
1: അപ്പൊ എങ്ങനെയും കിട്ടുന്നു, തെളിച്ചു.
0: കുറച്ച് റേഞ്ച് കുറവാ
1: അങ്ങോട്ടല്ലേ. അവിടെ റേഡിയോ
0: നമ്മള് വൈഫൈ
1: അതെയോ?
0: പക്ഷെ കുറച്ച്
1: കിട്ടുള്ളൂ അല്ലേ. റേഡിയോ പരിപാടികളൊക്കെ കിട്ടുമായിരിക്കും, കൃത്യമായിട്ട് കിട്ടുമോ നിങ്ങൾക്ക് അവിടെ? ഇതേമാതിരി തന്നെ ആയിരിക്കും അല്ലേ, റേഞ്ച് കുറവ് തന്നെ ആയിരിക്കും. മൊബൈലിൽ തന്നെയാണോ കേൾക്കുന്നത് നിങ്ങള്? മൊബൈലിൽ തന്നെയാണോ കേൾക്കുന്നത്, അല്ല റേഡിയോ ഉണ്ടോ?
0: ഓക്കെ. പിന്നെ വൈഫൈ ആക്കിയപ്പോ ഒരു ലാൻഡ് ഫോൺ മേടിച്ചു വെക്കണം വിചാരിച്ചു, മേടിച്ചു വെച്ചില്ല. ഇനി എല്ലാവർക്കും മൊബൈൽ ഉള്ളതുകൊണ്ട് മേടിച്ചില്ല.
1: അതെ അതെ അതെ, വീട്ടിലുള്ള ഓരോരുത്തർക്കും കയ്യിൽ മൊബൈൽ ആണല്ലോ, ഇപ്പോഴങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെയല്ലേ, ഓക്കെ. അപ്പം നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കൈതപ്രം വിദ്യാസാഗർ ടീം ഒരുക്കി ബിജു നാരായണൻ പാടിയ പാട്ടാണ് സത്യം ശിവം സുന്ദരം എന്നുള്ള ചിത്രത്തിലെ. അച്ഛനെ ഓർത്തുകൊണ്ടാണ് ഈ പാട്ട് അല്ലേ. അപ്പം നമുക്ക് എല്ലാ അച്ഛന്മാർക്കും ആശംസകൾ നേരം, ഒപ്പം പാട്ടും കേൾക്കാം. കട്ടായി പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ, കട്ടായി പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. ആ നമുക്ക് പാട്ടിലേക്ക് പോവാം. അതെ അതെ, പാട്ടിലേക്ക് പോവാം. ഓക്കെ ശരി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ അടുത്തതായിട്ട് വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ ഹലോ
1: ഹലോ,
0: ആ പേര് പറയൂ, ആരാ വിളിക്കുന്നത്?
1: രതീശൻ പാതിരിയാട്.
0: പാതിരിയാട് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ പറയൂ രതീശൻ, ഏത് പാട്ട് കേൾക്കേണ്ടത് നിങ്ങൾക്ക് ഇന്ന്?
1: ഓഹ്
0: നല്ലൊരു പാട്ട്, പി സുശീല പാടിയ പാട്ടാണ്, സർപ്പം എന്നുള്ള ചിത്രത്തിലേത് അല്ലേ?
1: ആ
0: ബിച്ചു തിരുമല ജോയ് ഒരുക്കിയ ഒരു പാട്ടാണ്, നല്ലൊരു പാട്ട്. അതെയോ, ആദ്യമായിട്ടാണോ കിട്ടിയത്? ഞാൻ അതൊന്ന് പറഞ്ഞാ മതിയോ? എത്ര പറഞ്ഞാലേ നമുക്ക് മതിയാവൂ അല്ലേ?
1: ഞാനൊരു മുതിർന്ന പൗരനാണ്. നമ്മള് വൈകിട്ട് എല്ലാ ഞായറാഴ്ചയോ പിന്നെ അഞ്ചു മണിക്കൂർ ഒരു കൂട്ടായ്മയുണ്ട്.
0: എല്ലാ ഞായറാഴ്ചയാണോ
1: വൈകിട്ട് അഞ്ചു മണിക്കൊരു കൂട്ടായ്മ?
0: കേക്കട്ടെ.
1: അപ്പൊ ആറ് പോയിട്ട് നല്ല പാട്ടെല്ലാം പാടും നമ്മള്.
0: ഓഹ് അപ്പൊ ഇന്ന് പോണ്ടേ? ഇന്ന് സ്പെഷ്യൽ ആയിരിക്കും, ഇന്ന് ലോക സംഗീത ദിനല്ലേ. എവിടെയുള്ളത്?
1: ഞാനും പാട്ട് പാടും, എന്റെ ഭാര്യ പാടും, മോള് പാടും, എല്ലാരും പാടും.
0: അതെയോ, സന്തോഷം. ഇന്ന് ലോക സംഗീത ദിനം കൂടിയാണ്, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇത്തിരി ഉഷാറാവും അവിടെ അല്ലേ? അതെ, എന്താ പറയാ, നമുക്ക് എന്ത് എങ്ങനെയും സന്തോഷം കിട്ടുന്നതാണല്ലോ സംഗീതം എന്ന് പറയുമ്പം. കേൾവി സുഖമുണ്ട് പാടുന്നവർക്ക്. അതെയോ, ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ഈ ഒരു ലോക സംഗീത ദിനത്തിൽ തന്നെ അമച്വർ പ്രൊഫഷണൽ എല്ലാ സംഗീതജ്ഞരെയും പ്രോത്സാഹിപ്പിക്കുകയല്ലേ, എല്ലാ സംഗീത വിഭാഗക്കാരും അല്ലേ, പൊതുജനങ്ങൾക്ക് ശരിക്കും ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദിനാചരണത്തിന്റെ ലക്ഷ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വാക്കുകളില്ലല്ലോ പറയാൻ അല്ലേ രതീഷേട്ടാ, അങ്ങനെയല്ലേ? എന്നാ ഇത്രയും പറഞ്ഞപ്പം നമുക്ക് ഒരു രണ്ടുപേരി കേട്ടൂടെ? ഹലോ, അവിടെ ഇല്ലേ? ആ ഒരു രണ്ടുപേര് പാടുന്നോ നിങ്ങള്? അല്ല ഇന്നിപ്പം പരിപാടി ഉണ്ട് അല്ലേ പറഞ്ഞ അഞ്ചു മണിക്ക്.
2: ഒരിടത്തു ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ ഉടമ്പി നടക്കും വിധിയുടെ വലി മൃഗങ്ങൾ നമ്മൾ, വിധിയുടെ വലി മൃഗങ്ങൾ.
0: ഓ നന്നായി പാടി കേട്ടോ. ഇന്നിപ്പം അഞ്ചു മണിക്ക് ഏത് പാട്ടാ വിചാരിച്ചിട്ടുള്ളത് പാടാൻ വേണ്ടിട്ട്
1: പോയത്? ഇന്ന് പാടുന്നത് സ്വർഗ ഗായിക ഇതിലെ ഇതിലെ പഴയ പാട്ടേ അറിയൂ.
0: അതെ അതെ, അല്ല അതൊരു സന്തോഷല്ലേ അല്ലേ, പഴയ പാട്ടുകള് പാടുക. വൺ ബൈ വൺ ആയിട്ട് ഇപ്പം നിങ്ങള്
1: ഇപ്പൊ ഞാൻ പഠിച്ചു വെക്കുന്നുണ്ട് ഉച്ചക്ക് വെറുതെ ഇരിക്കുമ്പോ.
0: അതൊരു സന്തോഷല്ലേ അല്ലേ, നമുക്ക് സമയം ഉണ്ടാവില്ല, ഓരോരോ പാട്ടായിട്ട് നമ്മൾ റെഡിയാക്കും. ഈ പറഞ്ഞ പോലെ എല്ലാ ഞായറാഴ്ചയും പരിപാടി ഉണ്ടെങ്കിൽ പല പാട്ടുകളായിട്ട് നമ്മളിങ്ങനെ ആ പാട്ടിന്റെ പിന്നാലെ ശ്രദ്ധിക്കുമല്ലോ നമ്മള് അല്ലേ, ആ പാട്ടൊന്ന് ശ്രദ്ധിക്കും. അടുത്ത കഴിഞ്ഞ ആഴ്ച ഇത് പാടിയതാണ്, അടുത്ത ആഴ്ച നമുക്ക് വേറെ പാട്ട് നോക്കാന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് വീട്ടിലെല്ലാവരും പാടുന്നവരുമാണ്, അപ്പം ഒന്ന് പറയണോ അല്ലേ. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കച്ചേരി ഉണ്ടാവും വീട്ടിലൊരു ഗാനമേളയൊക്കെ അല്ലേ, അപ്പൊ എല്ലാവരോടും അന്വേഷിച്ചതായി പറയും. അതെന്തിന്? അയ്യോ അതാരെ തമാശയാക്കുന്നു അങ്ങനെ? പിന്നല്ലാണ്ട് സന്തോഷല്ലേ. ഏഹ് നിങ്ങൾ പാട്ട് ആ ഈ ഒരു സമയത്തും ഈ ഒരു വയസ്സിലും എനിക്ക് തോന്നുന്നു എത്ര പ്രായമായിട്ടുണ്ടാവും നിങ്ങൾക്ക്? എന്നിട്ട് പാടുന്നില്ലേ നല്ല സൂപ്പർ ആയിട്ട് അല്ലേ, അത് ഇതേപോലെ കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ലോക സംഗീത ദിനത്തിൽ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ വിട്ടുപോയി. പാതിരിയാട് എന്നാ തോന്നുന്നു അല്ലേ പറഞ്ഞത്
1: അല്ലേ?
0: ആ പാതിരിയാട്, ആ കൂത്തുപറമ്പ് പാതിരിയാട് എന്ന് വിളിച്ച രതീഷേട്ടനാണ് ഈ ഒരു ലോക സംഗീത ദിനത്തിൽ പാടുന്ന ഒരാള് തന്നെ ഇത്രയും അവരുടെ അനുഭവങ്ങളും ഇന്ന് പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറയുമ്പോ അതൊരു സന്തോഷമാണ് കേട്ടോ. ബാക്കിയുള്ള ദിവസം ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തത് ഇങ്ങനെ ഒരു ദിവസത്തിലാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആശംസകൾ നേരാം. ഒപ്പം അല്ലേ സംഗീതത്തെ സ്നേഹിക്കുന്നവരായില്ല ആരും ഉണ്ടാവില്ല അല്ലേ. സംഗീതം നമുക്ക് എന്നും ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും ഒരു മെഡിസിനാന്ന് പറയും അല്ലേ. നനച്ചിരിക്കാതെ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ സംഗീതം നമുക്ക് കൂട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെന്താ വേണ്ടത് അല്ലേ? ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പം നമുക്ക് തോന്നിപ്പോവും ഇത് ഇതെങ്ങനെയാ ഇത്രയും കോയിൻസിഡൻസ് ആയിട്ട് വന്നത് ഇങ്ങനെ ഒരു പാട്ട് റേഡിയോയിൽ കേൾക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ അനുഭവത്തോട് അത്രയും അടുത്ത പോലെയായിരിക്കും ആരെങ്കിലും യേശുദാസും ഒക്കെ പാടി വെച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രതീഷേട്ടാ, അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? എന്നുവെച്ചാൽ ചിലപ്പം വളരെ ഹാപ്പി ഹാപ്പി മൂഡിൽ ഇരിക്കുമ്പോഴായിരിക്കും അതിനോട് ആ ഒരു എന്താ പറയാ അനുഭാവത്തിലുള്ള പാട്ടുകൾ കേൾക്കുക. പാട്ട് കേൾക്കുന്നത് എല്ലാവർക്കും സന്തോഷമാണ്. അപ്പൊ പിന്നെ നിങ്ങൾ പാടുകയല്ലേ ചെയ്യുന്നുണ്ട്? അയ്യോ സാരമില്ല സാരമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എനിക്ക് ഒന്ന് പാട്ട് വേഗം കൊടുക്കാം, അപ്പോഴത്തേക്ക് ഷുവറായിട്ട് കറണ്ട് വരും കേട്ടോ. ഓക്കെ എന്നാ ശരി.

0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരനും തളിരും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൽ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. ഹലോ ഹലോ ഹലോ, ആ പേര് പറയൂ, ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് രാമു എന്ന, മട്ടന്നൂർ പുലിയങ്ങോട്.
0: മട്ടന്നൂർ അല്ലേ, കേൾക്കട്ടെ.
1: മട്ടന്നൂർ പുലിയങ്ങോട്
0: മനസ്സിലായി. ഏത് പാട്ടിന് വേണ്ടിയാണ് വിളിച്ചത്?
1: എനിക്ക് ചെമ്മീനിലെ കടൽ നക്കര പോണോളേ നില്ല പാട്ട്,
0: മയിലാർ സലിൽ ചൗധരി ടീം ഒരുക്കിയ പാട്ട്, യേശുദാസ് പാടിയത്. നല്ലൊരു പാട്ട്. എനിക്ക് തോന്നുന്നു സർപ്പത്തിലെ വാടക വീടൊഴിഞ്ഞു കേട്ടിട്ട് എന്താ പറയാ അല്ലേ. എനിക്ക് ഇനിയെല്ലാം പഴയ പാട്ടാണ്.
1: എന്റെ ചെറുപ്പകാലത്ത് മട്ടന്നൂർ വന്നേരെ കാണലുണ്ട് സിനിമ.
0: അതെയോ? ആഹാ, എനിക്ക് തോന്നുന്നു ഈ ചിത്രമൊക്കെ ഒരുപാട് തവണ കണ്ടിരിക്കും നിങ്ങൾ അല്ലേ. അവിടെ എവിടെയാ മട്ടന്നൂർ, എവിടെയാ തിയേറ്റർ? ടൗണിൽ തന്നെയാ?
1: ഒരു ആനന്ദ് ടാക്കീസ് ഇല്ല,
0: ഇപ്പോഴില്ല അല്ലേ. ഇപ്പോഴില്ല തിയേറ്റർ,
1: ഇപ്പോഴില്ല.
0: അപ്പോഴ് ഇപ്പം നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, വയലാർ സലീൽ ചൗധരി ടീമിന്റെ പാട്ടാണ്. മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ, അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. അതൊക്കെ ഇന്നും പുത്തനായിട്ട് മനസ്സിലങ്ങനെ കിടക്കുന്നുണ്ടാവും, അതിന്റെ പിക്ചറൈസേഷനും പാട്ടിൻ്റെതും അല്ലെ, എല്ലാം കഥയും കഥാസന്ദർഭങ്ങളും ഒക്കെ. ഇന്നെങ്ങനെ
1: നടന്നു പോവുക?
0: ഒരുപാട് പേര് നിങ്ങള് ഒരുമിച്ചിട്ടല്ലേ. അതെങ്ങനെ, വീട്ടുകാരൊത്തിട്ടാണോ പോവുക അല്ല നിങ്ങൾ ഫ്രണ്ട്സ് ആണോ?
1: ഞങ്ങളെ സുഹൃത്തുക്കളൊത്തിട്ടാ.
0: അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ടാണോ പോകുന്നത്?
1: ഓ, അത് പറയൂ. പിന്നെ അധികം ആറ് മുപ്പതിന് സിനിമ തുടങ്ങും. അന്നേരം കിട്ടിയില്ല, പിന്നെ സെക്കൻഡ് ഷോ നിൽക്കും.
0: അപ്പൊ അത്രയും സമയം അവിടെ നിൽക്കും?
1: ആ, കുറച്ച് ദൂരേ ഇല്ല, ഒരു 2 കിലോമീറ്റർ ഇല്ലേ,
0: അത്രേ ഉള്ളൂ. എന്നാലും ഏകദേശം ടിക്കറ്റ് ഒക്കെ നടന്നിട്ട് തന്നെ പോകും. പക്ഷെ ഇന്ന് ഒന്ന് ഇത്തിരി നടക്കുക എന്ന് പറയുമ്പോ നമ്മള് രണ്ടു വട്ടം ആലോചിക്കണം അല്ലേ. നമ്മൾ ഓട്ടോ പിടിക്കും, പിന്നെ പിന്നെ പിന്നെ അങ്ങനെയല്ലേ. അതല്ലേ, പണ്ടുള്ള ആൾക്കാരൊക്കെ എത്രയും നടക്കുന്നു അല്ലേ.
1: അത് ഇങ്ങോട്ടും നടക്കുക പിന്നെ.
0: അതെ അതെ അതെ അതെ. ഇപ്പം നടത്തവും ഇല്ല, ഓട്ടോ ഇല്ല, വളരെ കുറവാണ്. അതെ അതെ. ഇതിന്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്, അന്താരാഷ്ട്ര യോഗ ദിനം അല്ലേ. ശരിക്കും നമ്മൾക്ക് ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ, അങ്ങനെയാണ് ഇത്തവണത്തെ സന്ദേശം തന്നെ.
1: യോഗ ഞാൻ ഒന്ന് രണ്ട് മാസം പോയിനേനോ.
0: എവിടെ? അവിടെ അടുത്താണോ പോയത്?
1: അടുത്ത് മട്ടന്നൂർ തന്നെ
0: ഉണ്ടായിരുന്നു അല്ലേ.
1: അപ്പോ എനിക്ക് സുഖമില്ലാതെ കൊണ്ട് പിന്നെ പോവുകയാണ്, ശ്വാസമുട്ടലായോണ്ട്
0: പിന്നെ പോവാൻ പറ്റിയില്ല അല്ലേ.
1: ചെയ്യാൻ പറ്റുന്നില്ല.
0: മനസ്സിലുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും, നാളെയും മറ്റന്നാളൊക്കെ അല്ലേ, നാളെയെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ഇന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ടാണോ? എന്നാലും നമുക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന മൂമെന്റ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിക്കൂടെ അല്ലേ, ചെറുതായിട്ട്.
1: എന്നുവെച്ചാല്
0: അങ്ങനെ നമ്മൾ ശ്രമിക്കണം, നമ്മള് തന്നെ വേണ്ടേ ശ്രദ്ധിക്കാൻ.
1: സിസ്റ്റർ പേരെന്താ?
0: എന്റെ പേര് നിഷ. അതെ അതെ അതെ, ശരിക്കില്ലേ. പേര് ദാമുട്ടൻ അല്ലേ. ആ ദാമുട്ടാ, നമ്മൾ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ അല്ലേ. വേറെ മക്കൾക്കൊക്കെ ഓരോ തരത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മള് എന്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെയുള്ളതൊക്കെ ശരിക്കൊരു അവനവന് പറ്റുന്ന പോലെ ചെറുതായിട്ടുള്ള മൂമെന്റ്സ് അല്ലേ, ശരിക്കും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും അത് ആ ഒരു നമ്മൾ തന്നെ അതിന്റെ ഒരു സമയം കണ്ടെത്തുകയും ചെയ്യണം അല്ലേ. അതിപ്പോ രാവിലെ ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേറ്റാലും ഒരു ചായയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടയിൽ ഒരു സമയം ഉണ്ടാവില്ലേ, അപ്പം ഇണ്ടാതിരുന്ന് ആ പേപ്പർ വായനയിലിടയ്ക്ക് ചെറിയ ചെറിയ മൂമെന്റ്സ് ഒക്കെ ചെയ്താല് നാളെയും തോന്നും ദാമുവേട്ടന് അയ്യോ ഞാൻ ഇന്നലെ എന്തൊക്കെയോ ചെയ്തിരുന്നല്ലോ, ഇന്നും ചെയ്യണമല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബഹു സന്തോഷമായി മാറും. അവരും ഇരിക്കും ദാമുവേട്ടൻ ചെയ്യുന്ന കാണുമ്പോൾ അല്ലേ. കൈ മൂമെന്റ്സ് ഒക്കെ പറയുമ്പോൾ ദാമുവേട്ടൻ പറയും, അയ്യോ എന്റെ കൈക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ കൈയൊക്കെ നല്ല ഉഷാറായിട്ട് നീങ്ങുന്നുണ്ടല്ലോ എന്ന്. അപ്പം ചേച്ചി, വീട്ടിലുള്ള ചേച്ചിയും ഇരിക്കും, ഞാനും ഒന്നായി ഇരിക്കട്ടെ എന്ന് പറയൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ശ്വാസത്തെ ക്രമീകരിക്കാൻ പറ്റും നമുക്ക് അല്ലെ. ആത്മവിശ്വാസം കൂടും, മനസ്സിനും വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തില് അല്ലെ, ചെറിയ തോതില്. അപ്പൊ നാളെ മുതൽ മെല്ലെ ട്രൈ ചെയ്തോളൂ കേട്ടോ. നമുക്കെന്നാ പാട്ടിലേക്ക് പോയാലോ ദാമുട്ടാ. ഓക്കെ ശരി.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. ഹലോ
6: ഹലോ,
5: ഇതാരാണ്? പേര് പറയൂ, പേര് പറയൂ.
6: ഹലോ.
5: ആ പേര് പറഞ്ഞാട്ടെ, ആരാ വിളിക്കുന്നത്?
6: ഹലോ.
5: ആ പേര് പറയൂ, കേൾക്കുന്നില്ലേ.
6: പേര് രാജേഷ്.
5: എവിടുന്നാ വിളിക്കുന്നത് നിങ്ങള്?
6: കോട്ടയം.
5: ആ പറയൂ, ഏത് പാട്ടിന് വേണ്ടിയാണ് വിളിച്ചത് എന്നും കൂടെ പറയൂ.
6: ബന്ധുക്കൾ ചിത്രകല തൽക്കാല ദുനിയാവ് രണ്ടും നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട്.
5: ഓക്കേ, എത്ര അർത്ഥവത്തായ വരികളാണ് അല്ലേ.
6: ഹലോ.
5: ആ പറയൂ.

0: 40 വർഷമായി ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പം പിന്നെ അധികം ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പൊതുവെ സ്ഥിരം ശ്രോതാക്കളെയാണ് ഞങ്ങൾ അധികം പരിഗണിക്കുന്നത്. കാരണം എപ്പോഴും ഒരു പ്രോഗ്രാംസ് കേൾക്കുമ്പോഴൊക്കെ ഇതിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ സ്ഥിരം ശ്രോതാക്കൾ ഉണ്ടാവും.
1: അതിനുശേഷം
0: നിങ്ങളുടെ കയ്യിൽ ചെറിയ തെറ്റുകൾ ഉണ്ട്, കാരണം അവരെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്ഥിരം ശ്രോതാവാണ് എന്ന്. പക്ഷേ അവരോട് പറയേണ്ടത് നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പാട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് ശ്രോതാക്കൾ വിളിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, പക്ഷെ ഇവര് വിളിക്കുന്നത് കൊണ്ടാണ് മറ്റു ശ്രോതാക്കൾ ഇതൊക്കെ മടിക്കുന്നത്
1: കിട്ടാണ്ടാവുന്നതും അല്ലേ. അതെ. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ പേര് പറഞ്ഞത്? രാജേഷ് എന്നല്ലേ?
0: എങ്ങനെ?
1: രാജേഷ് എന്നല്ലേ പേര് പറഞ്ഞത്? പേര് പറഞ്ഞത് രാജേഷ് എന്നല്ലേ? നിങ്ങളുടെ പേരെന്തായിരുന്നു? അതെ. അപ്പം ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഈ പറയുന്നത് സ്ഥിരം വിളിക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും കേൾക്കുന്നുണ്ട്, അധിക പരിപാടിയിലും പറയുന്നത് തന്നെയാണ്.
0: ചില പ്രാവശ്യം വിളിക്കുമ്പോഴും പല ആൾക്കാർ ഇങ്ങനെയാണ് അത്തരം അധികം കോളില് സ്ഥിരം ശ്രോതാവിനെയാണ് വിളിക്കുന്നത് കേൾക്കുക.
1: അതെ അതെ. അതെന്താ അറിയോ, നമുക്കിപ്പം നമുക്കും ഇഷ്ടം പുതിയ ആൾക്കാർ വരുന്നതും അവരോട് സംസാരിക്കുന്നതും അവരുടെ വിശേഷങ്ങൾ അറിയുന്നതും അവരുടെ പാട്ടിന്റെ ടേസ്റ്റ് അറിയുന്നതും ഒക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേൾവിക്കാർക്കും അത് തന്നെയായിരിക്കും, അവരും അത് തന്നെയാണ് കാംക്ഷിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ലൈനില് നമ്പർ കാണൂല രാജേഷേ, നമ്പർ കാണാൻ പറ്റില്ല. നമ്മളുടെ ഈ ഫോൺ സിസ്റ്റത്തില് ലൈൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ രണ്ട് ലൈനും ഇതേപോലെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അത് അന്നേരത്ത് ഫോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. അത് മനഃപൂർവ്വം ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നവര് ഒന്ന് ഇത് കേട്ടിട്ടെങ്കിലും അല്ലെ, ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. അപ്പൊ അവരൊന്ന് മാറി നിന്നാൽ ഈ പറയുന്ന കംപ്ലയിന്റ്സ് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതൊരു അതെ ഒരു വിരസതയായിട്ട് തോന്നും അല്ലെ, അവർക്ക് വേറൊന്നും പറയാനുണ്ടാവില്ല. അല്ല, ഇപ്പൊ നേരത്തെ വിളിച്ച ദാമുവേട്ടൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. കുറച്ചു മുമ്പേ വിളിച്ച രതീഷേട്ടൻ, അവരും ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് അറൌണ്ട് 70 ഇയേഴ്സ് ആണ് അവർക്ക് ഉള്ളത്. അപ്പൊ അവർക്ക് വലിയൊരു സന്തോഷമാണ് അവർ പാട്ട് പറയുമ്പോഴും.
0: അവർക്ക് ഒരുപാട് വർഷമെടുക്കും.
1: കണ്ണൂരാണുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഈ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായി കഴിഞ്ഞു, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും.
0: ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ മറ്റുള്ള പ്രോഗ്രാം ഡോക്ടറോട് ചോദിക്കാനുള്ള പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെയുള്ളവർ വിളിക്കും, പക്ഷെ ആവശ്യത്തിന് വിളിക്കുന്നതല്ല, വെറുതെ അവരെ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യും എന്നുള്ള ധാരണയിൽ വിളിക്കും.
1: അതെ അതെ അതെ. അപ്പൊ ഏതായാലും ഇനിയെങ്കിലും അവരൊന്ന് മാറി നിന്നിട്ട് ബാക്കിയുള്ള പുതിയ ആൾക്കാർ വരട്ടെ എന്ന് നമുക്ക്
0: പിന്നെ.
1: അതെ, എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ദാമുവേട്ടനെ പറഞ്ഞിട്ട് മതിയായിട്ടില്ല, രതീഷേട്ടനും പറഞ്ഞു മതിയായിട്ടില്ല. വാടക വീടൊക്കെ ചോദിച്ചു എന്ന് മാത്രം. അവര് പാട്ട് പാടാനുള്ള ഒരു ത്രില്ലിലാണ് വൈകുന്നേരം. അത് പുതിയ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഈ പറയുന്ന തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും നമ്മൾ ഒരുപാട് സംസാരിച്ചു, വിവേകത്തോടെ എല്ലാവരും മാറി നിൽക്കട്ടെ, ഒന്നിത്തിരി മാറി നിൽക്കട്ടെ അല്ലെ, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കട്ടെ. പാട്ട് കേട്ടാലോ എന്നാല്?
0: ആയിക്കോട്ടെ.
1: ഓക്കെ, ശരി.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിന് ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. ഹലോ ഹലോ
2: ഹലോ,
1: ആ പേര് പറയൂ, ആരാ വിളിക്കുന്നത്?
2: കണ്ണൂർ പള്ളിക്കുന്ന് എടച്ചേരി എന്നാ വിളിക്കുന്നത്? രതീഷ് കുമാർ.
1: നിതീഷ് ആണോ?
2: രതീഷ് കുമാർ. രതീഷ് കുമാർ.
1: രതീഷ് കുമാർ എന്നാണ് പറഞ്ഞത്. ആ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത് ഇന്ന്?
2: സിനിമയിലെ ജോൺസൺ സാർ സംഗീതം നൽകി, ഒ എൻ വി സാറിന്റെ രചന, കെജി എക്സ്പ്രസ് പാടിയ ആ ഗാനമാണ്.
1: ഓക്കെ, നന്നായിട്ട് പാടി. അതെനിക്ക് തോന്നുന്നു ഫോണിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, ചെറുതായിട്ടൊരു ഹൗളിംഗ് ഒക്കെ അതിലിടയ്ക്ക് വന്നു പോയി കേട്ടോ. ആ പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അല്ലേ? ഇന്ന് സംഗീത ദിനം. അതെ, ആശംസകൾ നേരുകയാണ് അല്ലേ? അങ്ങനെയാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. മുമ്പ് വിളിക്കുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ? ആഹാ, അപ്പൊ കുറച്ച് മുമ്പേ ആദ്യമായിട്ട് കിട്ടിയതാണോ? സന്തോഷം, സന്തോഷം. എന്നുവെച്ചല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞേ ഉള്ളൂ, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കിട്ടുന്നില്ല. അതെ അതെ അതെ, കോട്ടയത്ത് നിന്ന് ഒരു അങ്ങനെ ഒരു ആള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ട് കാണുമല്ലോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് വേഗം പാട്ടിലേക്ക് പോവാം. ഇന്ന് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, സംഗീത ദിനം പ്രമാണിച്ചിട്ട്? ഓ, വൈകുന്നേരം ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് എല്ലാവിധ ആശംസകളും കേട്ടോ. പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, ബൈ.

0: തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഉത്തര

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര

0: സെഞ്ചുറി വെഡിങ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ ഹലോ
1: ഹലോ,
0: പേര് പറയൂ, ആരാ വിളിക്കുന്നത്?
1: ഞാൻ രാജൻ, തലശ്ശേരിന്ന് വിളിക്കാ.
0: തലശ്ശേരിന്ന് ഏത് പാട്ടിന് വേണ്ടിയാണ് അവ വിളിച്ചത്?
1: ഏത് തകില് കൊട്ടാമ്പുരത്തില് സ്വപ്നങ്ങളെ വീണുറങ്ങുന്നുള്ള ആ പാട്ട്?
0: ഓഹ്, അസാധ്യ പാട്ടാണേ. ബാലുഗിരിയുടെ വരിയാണ്, ദർശൻ രാമന്റെ സംഗീതാണ്, യേശുദാസ് പാടിയ പാട്ട്. സ്വപ്നങ്ങളെ വീണുറങ്ങൂ, എന്തൊരു നല്ല പാട്ടാണ് അല്ലേ, അസാധ്യ പാട്ടാണ്.
1: പിന്നെ യോഗ ദിനായോണ്ട് ഞങ്ങളെ ഈ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ഇതൊക്കെ അങ്ങോട്ട് വേണ്ടത് മാറ്റിവെക്കണം. അങ്ങനത്തെ മെഡിറ്റേഷനും ധ്യാനം ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വിചാരങ്ങളും മറ്റേ ഇതൊന്നും വരാൻ പാടില്ല.
0: യോഗ
1: പറ്റിയൊരു പാട്ടാണ്.
0: യോഗ മനസ്സിനെയും ശരീരത്തെയും അല്ലെ, ശരിക്കും ശ്വാസത്തെയും ഒരേപോലെ ഏകോപിപ്പിക്കും അല്ലെ, അത്രയ്ക്ക് നല്ലതാണ്. നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ശരിക്കും നമുക്കത് ഒരു ഒരു ദിനചര്യ പോലെ നമ്മൾ കാണണം എന്നാണ് അല്ലെ, അത് പരിശീലിക്കണം. ശരിക്കും നമ്മളെ ശരീരത്തിനെ ശാന്താക്കും.
1: ദിവസം ഞങ്ങൾ ചെയ്യാറുണ്ട്, ദിവസം രാവിലെ എണീച്ചിട്ട് സൂര്യ നമസ്കാരം, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാണായാമം, പിന്നെ അരമണിക്കൂർ വാക്കിംഗ്, ഡെയിലി ഇതാണ്.
0: അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെ ഇങ്ങനെ ഒരു ആളെ തന്നെ ഇങ്ങനെ ഈ ഒരു ഇത്രയും പ്രാധാന്യമുള്ളൊരു ദിവസത്തിൽ കിട്ടി, അത് ഷെയർ ചെയ്യുമ്പം അത് നമുക്കൊരു സന്തോഷം കേൾക്കുമ്പം അല്ലെ. ഫാദേഴ്സ് ഡേന്റേത് പറഞ്ഞു, ലോക സംഗീത ദിനാണ്, നല്ലൊരു പാട്ടുമാണ് അതിൽ അതിലടക്കി വന്നിട്ടുള്ളത്. അപ്പൊ അന്താരാഷ്ട്ര യോഗ ദിനാണ്, അപ്പം ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ദിവസം കൂടിയാണ് നമുക്ക്
1: അല്ലെ.
0: അതെ അതെ അതെ അതെ. എന്ന് വെച്ചാൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനില്ല, എല്ലാവർക്കും പറയാൻ കാണും, ഒരുപാട് പേർക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിക്കാണില്ല അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഫാദേഴ്സിനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ദിവസം വേണമെന്നില്ല നമുക്ക് അച്ഛനെയും അമ്മേനെയും ഓർക്കാൻ അല്ലെ. ഒരു ഇല്ല,

0: നമ്മളുടെ ഡെയിലി ലൈഫിൽ വാട്ട് വി ആർ ഡൂയിങ് അല്ലെ, നമ്മളെന്താണോ, നമുക്ക് എങ്ങനെയൊക്കെയാണോ അല്പം തിരക്കുകൾ നമുക്ക് മതൊന്ന് മാറ്റിവെച്ചിട്ട് അവരിൽ അല്ലെ കുറച്ച് അവരുടെ ഇഷ്ടങ്ങളും നമ്മൾ ഒന്ന് അല്ലെ ശ്രദ്ധിക്കുക. നമ്മൾ എത്ര കരുതലോടെയും ശ്രദ്ധിച്ചിട്ടും അല്ലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വളർത്തി വലുതാക്കിയത് എന്നൊന്ന് ഓർത്താൽ നമുക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ അത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ എന്തെല്ലാം ഇന്ന് ചെയ്തത് അല്ലെങ്കിൽ അല്ലെ ആ ഒരു സമാധാനം നമുക്ക് ഉണ്ടായി വേണ്ടിക്ക് നമ്മളും വല്ലതും ഒക്കെ ചെയ്യണം അല്ലേ.
1: അതെ അതെ അതെ അതെ അതെ
0: തീർച്ചയായും അതെ അതെ അതെ ഇതാ യേശുദാസ് പാടി തുടങ്ങി കഴിഞ്ഞു, ഇനി ഒരിക്കൽ വിളിച്ച സംസാരിക്കാം. ഓക്കെ ബൈ, വെൽക്കം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, കലാമണ്ഡലം പ്രഭാകരനും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ ഇപ്പോൾ കേൾക്കാം.

0: പോകോ.
1: ഉള്ള മരങ്ങളുടെ കായും കനിയും,
0: ഉള്ള മരങ്ങളുടെ കായും കനിയും,
1: ഉള്ള മരങ്ങളുടെ കായും കനിയും,
0: ഉള്ള മരങ്ങളുടെ കായും കനിയും,
1: തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ചു,
0: ഉള്ള മരങ്ങളുടെ കായും കനിയും, തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ചും,
1: തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ചും,
0: തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ചും,
1: പല്ല നിറ

0: കള്ളക്കൂട്ടം കവിചബലന്മാർ,
1: കള്ളക്കൂട്ടം കവിചബലന്മാർ,
0: പള്ളു പറഞ്ഞാൽ അത് പൊഴുതുടനടി,
1: കള്ളക്കൂട്ടം കവിചബലന്മാർ,
0: പള്ളു പറഞ്ഞാൽ അത് കൊടുക്കും, അടികൊള്ളുമെടാമതി മതിയിലെ മോഹം,
1: കൊള്ളുമെടാമതി മതിയിലെ മോഹം,
0: അടികൊള്ളുമെടാമതി മതിയിലെ മോഹം,
1: കൊള്ളുമെടാമതി മതിയിലെ മോഹം,
0: തള്ളലും ഉടനെത്തീരുമ ശേഷം,
1: തള്ളലും ഉടനെത്തീരുമ
0: നിന്റെ തള്ളലും ഉടനെത്തീരുമ ശേഷം,
1: തള്ളലും ഉടനെത്തീരുമ ശേഷം,
0: കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി,
1: കൊള്ളലും ഉടനെത്തീരുമ ശേഷം, കൊള്ളി വലിച്ചു തലക്കിട്ടിട്ടുടൻ,
0: കൊള്ളി വലിച്ചു തലക്കിട്ടുടൻ അടികൊള്ളി.

0: കള്ളക്കൂട്ടം കവി ചപലന്മാർ,
1: കള്ളക്കൂട്ടം കവി ചപലന്മാർ,
0: പള്ളു പറഞ്ഞാൽ അത് പൊഴുതുടനടി,
1: കള്ളക്കൂട്ടം കവി ചപലന്മാർ,
0: പള്ളു പറഞ്ഞാൽ അത് കൊടുക്കും, അടികൊള്ളുമെടാ മതി മതിയിലെ മോഹം,
1: കൊള്ളുമെടാ മതി മതിയിലെ മോഹം,
0: അടികൊള്ളുമെടാ മതി മതിയിലെ മോഹം,
1: കൊള്ളുമെടാ മതി മതിയിലെ മോഹം,
0: തള്ളലും ഉടനെത്തീരും അശേഷം,
1: തള്ളലും ഉടനെത്തീരും,
0: നിന്റെ തള്ളലും ഉടനെത്തീരും അശേഷം,
1: തള്ളലും ഉടനെത്തീരും അശേഷം,
0: കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി,
1: കൊള്ളലും ഉടനെത്തീരും അശേഷം,
0: കൊള്ളി വലിച്ചു തലക്കിട്ടുടൻ, കൊള്ളി വലിച്ചു തലക്കിട്ടുടൻ അടികൊള്ളി.

കലാമണ്ഡലം പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച ഓട്ടൻകുള്ളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.